പരാജയങ്ങളിൽ തളർന്ന് ജീവനില്ലാതെ കിടന്ന ഒരു കൊച്ചു ചെടിയോട് ഒരു പ്രാവ് പറഞ്ഞു, പുറമെയുള്ള വരൾച്ച താൽക്കാലികമാണ്, നിന്റെ വേരുകൾ ശക്തമാക്കാൻ നോക്കൂ. അത് കേട്ട് ആ ചെടി തന്റെ വേരുകൾ മണ്ണിലേക്ക് ആഴത്തിലിറക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കകം വീശിയടിച്ച കൊടുങ്കാറ്റിൽ കാട്ടിലെ മരങ്ങളെല്ലാം വേരോടെ പിഴുതെറിയപ്പെട്ടപ്പോൾ ശക്തമായ വേരോടെ ആ കൊച്ചു ചെടി ഒരപകടവും കൂടാതെ ഉറച്ചു നിന്നു. മഴ പെയ്തതോടെ അത് കൂടുതൽ ഭംഗിയായി തഴച്ചു വളരുകയും ചെയ്തു. പ്രശ്നങ്ങൾ തളരാതെ നമ്മുടെ ആന്തരിക ശക്തിയെയും അടിത്തറയെയും ബലപ്പെടുത്തിയാൽ ഏത് വലിയ കൊടുങ്കാറ്റിനെയും അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് June 8 കൊല്ലവർഷം 1201, ഇടവം 25, തിങ്കളാഴ്ച. ഇന്ന് ലോക സമുദ്രദിനം. എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശങ്ങളായ സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നമുക്ക് ആവശ്യമായ ഓക്സിജന്റെ വലിയൊരു പങ്ക് നൽകുന്നതും ഭൂമിയിലെ കാലാവസ്ഥയെ സന്തുലിതമായി നിലനിർത്തുന്നതും കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അഭയമേകുന്നതും സമുദ്രങ്ങളാണ്. എന്നാൽ പ്ലാസ്റ്റിക് മലിനീകരണം, അമിതമായ മത്സ്യബന്ധനം, ആഗോള താപനം എന്നിവ ഇന്ന് സമുദ്ര പരിസ്ഥിതിക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം നിലനിൽപ്പിനായി കടലിനെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: மார்னிங் கோஜோ.
1: ഹേ ഹലോ, വെരി ഗുഡ് ഗുഡ് മോർണിംഗ്. കൂടി ഉള്ളത് ഞാനാണ്, ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. ഇനി അടുത്ത 10 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ അപ്ഡേറ്റ്സും ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടും ഇങ്ങനെ പ്ലേ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇങ്ങനെ ഫുൾ എനർജിയിൽ, ഫുൾ പോസിറ്റിവിറ്റിയിൽ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോ അപ്ഡേറ്റ്സും ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ ഇങ്ങനെ കേൾക്കാനായിട്ട് എന്തായാലും ഫുൾ എനർജിയിൽ നിങ്ങളും റെഡിയായി നിൽക്കുകയാണ് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഓരോ അപ്ഡേറ്റ്സും കേൾക്കാം, ഓരോ കിട്ടിലും പാട്ടുകളും കേൾക്കാം മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി തട്ടത്തിൻ മറയത്ത്.
2: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐഷയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മൊഞ്ച് കൂടിക്കൂടി വന്നു. ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു, മറ്റു

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

എട്ടാമത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഏറിയ ഒരു ദിവസമാണ്. എന്നാൽ അതിൽ ഒരു പ്രത്യേകത മാത്രം ഞാനൊന്ന് എടുത്തു പറയുകയാണ്. യെസ്, ഇന്ന് ജൂൺ 8 ലോക മസ്തിഷ്ക അർബുദ ദിനമാണ് അല്ലേ, വേൾഡ് ബ്രെയിൻ ട്യൂമർ ഡേ ആണ് ഇന്ന്. അതേപോലെ തന്നെ എല്ലാ വർഷവും ജൂൺ 8 നമ്മൾ ലോക മസ്തിഷ്ക അർബുദ ദിനമായിട്ട് ഈ ഒരു ദിനത്തെ ആചരിക്കുന്നത്. മസ്തിഷ്കത്തിലെ മുഴികളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുവാനും രോഗബാധിതർക്ക് മാനസികവും സാമൂഹികവുമായിട്ടുള്ള പിന്തുണ നൽകാനുമായിട്ടാണ് ഈ ദിനം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് പോലും. കഠിനമായ തലവേദന, കാഴ്ചമങ്ങൽ, വിറയൽ, ഛർദി എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ പോലും. ഈ രോഗം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്കിതിനെ ഭയങ്കര ഈസി ആയിട്ട് തന്നെ മറികടക്കാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗികൾ ഇന്നും ഈ മസ്തിഷ്ക അർബുദത്തെ ഫേസ് ചെയ്യുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രോഗികളോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ രോഗത്തോടുള്ള നിങ്ങളുടെ ധീരമായ പോരാട്ടവും അതിജീവനവും ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. ലോക മസ്തിഷ്ക അർബുദ ദിനത്തിൽ എല്ലാ അതിജീവിച്ചവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ്, ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 ഒപെക് പ്ലസ് രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 188,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ഏപ്രിൽ 8 വെടിനിർത്തൽ കരാറിനുശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്കറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സ്വരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2 ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 113 റൺ എന്ന നിലയിൽ 8 564 റൺ നേടി ഇന്ത്യ 1 ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്.
3: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
5: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. Wow.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞു 41 മിനിറ്റ് ആയിരിക്കാണല്ലേ. നമ്മുടെ കൊല്ലം ജില്ലയെ പറ്റി പറയാനാണെങ്കിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇത്തവണ ഈ ഒരു കാലവർഷത്തോടനുബന്ധിച്ച് ഇത്തവണ മഴ ഭയങ്കര കുറവായിരുന്നു അല്ലേ. അതായത് എല്ലാ തവണയും കാലവർഷത്തോടുകൂടി അനുബന്ധിച്ച് പെയ്യേണ്ട മഴയുടെ പാതിയോളം ഇത്തവണ പെയ്തിട്ടില്ല എന്നാണ് കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചത്. എന്നാൽ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുക ാണ് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായിട്ട് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് കേട്ടോ. അപ്പോൾ ആരും ഭയപ്പെടേണ്ട, ജാഗ്രത മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനിയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ഇങ്ങനെ ആയിരിക്കുകയാണല്ലേ. അപ്പം ഈ ഒരു ടൈമിൽ നമ്മുടെ മോർണിംഗ് മോജോയിലെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. യെസ് എഡ്യൂക്കേഷൻ സെഗ്മെൻറ്റാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. എല്ലാം തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് തിങ്കളാഴ്ച, അതായത് ഇന്നത്തെ ദിവസമാണ് കേട്ടോ. തെറ്റിതിരുത്തുവാനും സ്കൂളും വിഷയവും മാറ്റുവാനും അവസരമുണ്ട്. അതുപോലെ തന്നെ ഈ വരുന്ന 15-ാം തീയതിയാണ് 1st അലോട്ട്മെന്റ്. മുഖ്യ അലോട്ട്മെന്റുകൾക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളും ഉണ്ടാകും. മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി, അൺഎയ്ഡഡ് കോട്ട സീറ്റുകളിലേക്ക് സ്കൂളുകളിലാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 2 +1 ക്ലാസ് തുടങ്ങുകയും പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാവുകയും ചെയ്യും കേട്ടോ. അപ്പം എല്ലാവരും കൃത്യമായിട്ട് അപേക്ഷിക്കാൻ ഒന്നും മറക്കരുത്. അപ്പം ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കേൾക്കുവാനുണ്ട്, ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട്. മോർണിംഗ് മോജോയിലൂടെ സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: morning, Mojo.
1: Yes, we are back on Morning Mojo. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് പഠിക്കാനായി താല്പര്യപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇനി കേൾക്കുവാൻ പോകുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചാലുള്ള നേട്ടങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ബോധവൽക്കരിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനം കാര്യക്ഷമമാക്കാനായിട്ട് കോൺക്ലേവുമായി സാങ്കേതിക സർവകലാശാല എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ 30 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് വേദിയായി 15, 17, 19 തീയതികളിലായിട്ട് എത്തുന്നത്. ഡെപ്പോ ഡേറ്റ് മറക്കണ്ട, ഈ വരുന്ന 15, 17, 19 തീയതികളിലാണ് കേട്ടോ. അതുപോലെ തന്നെ സോ 2026 എന്ന പേരിലുള്ള ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കോൺക്ലേവാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് എഞ്ചിനീയറിംഗ് കോളേജുകളും കോഴ്സുകളും അനന്തമായിട്ടുള്ള ജോലി സാധ്യതകളും വിവിധ കോളേജുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും ലാബ് ഫെസിലിറ്റീസും സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഇന്നൊവേഷൻ സെൻ്ററുകൾ എന്നിവയെക്കുറിച്ച് അടുത്തറിയിടാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ കോൺക്ലേവിനെ കണക്കാക്കുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കാനായി താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇങ്ങനെയുള്ള കോൺക്ലേവ്സൊക്കെ അറ്റൻഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സ് കേൾക്കുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് മോജോയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിൽ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് എന്തെങ്കിലും വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ സോ വിളിക്കാം ടു ദി നമ്പർ 0474291900 0474291909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദി നമ്പർ 9526649090 9526649090 സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8:30 ആയിരിക്കാണ്. ഈ ഒരു ടൈം നമ്മുടെ മോർണിംഗ് മോജോയിലെ സ്പെഷ്യാലിറ്റി എല്ലാവർക്കും അറിയാം അല്ലേ. ഇനി അടുത്ത 9 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻ്റ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസും കാര്യങ്ങളും ഒക്കെ അറിയിക്കുന്ന ഒരു ടൈമാണിത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ബാലതാരമായി വന്ന് മലയാളി മനസ്സുകളിൽ ഇടം നേടുകയും പിന്നീട് ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒരുപോലെ വിസ്മയങ്ങൾ തീർക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ഗീതു മോഹൻദാസിന്റെ ഹൃദയം നിറഞ്ഞ ഒരു ജന്മദിനാശംസകൾ നേരുകയാണ് കേട്ടോ. യെസ്, ഇന്ന് ഗീതുവിന്റെ ബർത്ത്ഡേ ആണ്. മികച്ച അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും അന്താരാഷ്ട്ര തലത്തിൽ അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും നമ്മളെല്ലാവരെയും ഞെട്ടിച്ച് ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരു നടി തന്നെയാണല്ലേ. അപ്പോൾ എന്നാലും ഇനിയും ഒരുപാട് ക്യാരക്ടേഴ്സ് അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ നമുക്ക് കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. അതും ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഗീതു മോഹൻദാസ് അഭിനയിച്ച ഒരു കിട്ടിലമാക്കിയിട്ടുള്ളൊരു സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേൾക്കാം. അതിനു മുന്നായി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി എന്തെങ്കിലും വിശ്വസം കാര്യങ്ങളും അറിയിക്കാനുണ്ടെങ്കിൽ സോ വിളിക്കാം ടു ദ നമ്പർ 0474 2919090 0474 2919090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490090 9526690090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagar.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ്, ആർ ജെ സുൽത്താനയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ്, നമുക്ക് ആരും തന്നെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. അർഹതയില്ലാത്തവർക്ക് ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. കപ്പലിനെ താങ്ങി നിർത്തുന്നത് വെള്ളമാണ്, എന്നാൽ ആ വെള്ളത്തിന് കപ്പലിനകത്ത് ഇടം കൊടുത്താൽ എന്താവും സ്ഥിതി? ശുഭദിനം നേരുന്നു സുലൈ അയനിക്കോട്. എന്തായാലും ചേട്ടനൊരു ചെറിയൊരു കോട്ടിലൂടെയാണെങ്കിലും വളരെ വലിയൊരു കാര്യമാണല്ലേ നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അർഹതയില്ലാത്ത പല ആളുകൾക്കും നമ്മൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സമാധാനത്തിനെ തന്നെ ഇല്ലാണ്ടാക്കും, ഒരുപക്ഷെ നമ്മളെ തന്നെ നശിപ്പിച്ചേക്കും. അപ്പം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴും കൃത്യമായിട്ടാണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട് അയച്ച് സുലൈ ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന സെബി ചേച്ചിയാണ് കേട്ടോ. ചേച്ചി അയച്ചിരിക്കുന്ന ഒരു വിഷസാണ്, മലയാളികളുടെ മനസ്സ് തൊട്ട ഒരുപിടി മനോഹര ഗാനങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ നജി മർഷാദിന് ഇന്ന് ജന്മദിനം. തൊട്ടേ തൊട്ടേ, അരികിൽ പതിയെ തുടങ്ങി എത്രയെത്ര മെലഡികളാണ് നജി നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ നജീമിന് എൻ്റെയും ആസ്ട്ര എഫ് എം 90 പേരിൽ നല്ലൊരു വിഷസ് അറിയിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സെബി ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നജി മർഷാദിന് ആസ്ട്രിയ എഫ് എം 90 പേരിലും സെബി ചേച്ചിയുടെ പേരിലും നല്ലൊരു ബർത്ത് ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇതുപോലെ തന്നെ നല്ലൊരു വിഷസ് അറിയിച്ച സെബി ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 0479490944219 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിശ്വാസം കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909052669990. അപ്പോൾ എന്നാലും നജി മർഷാദിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ആടുപുലിയാട്ടം എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെ ഉള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു ഒരു മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി നമുക്ക് 2 മെസ്സേജസ് കൂടി ഇത് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ് കേട്ടോ. തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, തെറ്റിദ്ധരിപ്പിക്കാനും എളുപ്പമാണ്, മനസ്സിലാക്കാനാണ് പ്രയാസം, തിരിച്ചറിയുവാനും ശുഭദിനം എന്ന് പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞത് ഇത്ര കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പലപ്പോഴും പലയിടങ്ങളിലും നമ്മൾക്ക് നമ്മളൊപ്പമുള്ള ആളുകൾ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പിന്നാലെ ആയിരിക്കാം, എന്നാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ വലിയ ബന്ധങ്ങളായിരിക്കാം. അപ്പോൾ ആരുമെങ്കിലും തെറ്റിദ്ധരിക്കാതിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇതുപോലെ നല്ലൊരു മെസ്സേജ് അയച്ച മനോജ് ചേട്ടനും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കാനോ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജിജി ചേച്ചിയാണ് കേട്ടോ. ഹായ് ആശ്രിയ, ഞാൻ ജിജി, പൂയപ്പള്ളിയിൽ നിന്നാണ്. എൻ്റെ അനുജത്തിയുടെ ജന്മദിനമാണ് ഇന്ന്. നന്ദിത എന്ന് വിളിക്കുന്ന എൻ്റെ കാഞ്ചിയുടെ, നീ എനിക്ക് ചെയ്തു തന്ന ഒരു കാര്യങ്ങളും ഒരിക്കലും മറക്കില്ല. എന്നും സന്തോഷമായി ജീവിക്കണം, അതാ എൻ്റെ പ്രാർത്ഥന. ഒത്തിരി സ്നേഹത്തോടെ ജിജി. കുക്കുവിനോട് ഒത്തിരി നന്ദി, അവളെ പൊന്നുപോലെ നോക്കുന്നതിന്. 100 വർഷം സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ കാഞ്ചി. അപ്പോൾ എന്നാലും ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിശസാണല്ലേ ജിജി ചേച്ചി അയച്ചിരിക്കുന്നത്. അപ്പോൾ കാഞ്ചി ചേച്ചിക്ക് ആസ്ട്രിയ FM 90 പേരിലും എൻ്റെ പേരിലും ജിജി ചേച്ചിയുടെ പേരിലും നല്ലൊരു ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇതുപോലെ തന്നെ ഹാപ്പിയായി ജീവിക്കാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വിഷസ് അറിയിച്ച ജിജി ചേച്ചിക്കും നല്ലൊരു തിങ്കളാഴ്ച ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷയം സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനിയും അപ്ഡേറ്റ്സും കാര്യങ്ങളും നമുക്ക് കേൾക്കുവാനുണ്ട്. സോ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adum mattengum labhikkatha kuranja nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukke Theruvu. Pudhuputhan padana reethikal, Wi-Fi connected digital class murikal, antharashtra nilavaramulla English speaking campus thudangiya pratheekathakalulla കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാണ്. അപ്പം ഇനിയും നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് ഇങ്ങനെ വരികയാണ്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജോബ് ഓപ്പർച്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ്സ് കേൾക്കാം അല്ലേ. ടൈപ്പ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. കുളക്കട കൊട്ടാരക്കര ബി എഡ് സെൻറ്ററിൽ LD ടൈപ്പിസ് താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അഭിമുഖം ഈ തിങ്കളാഴ്ച പകൽ 11 മണിക്കാണ് ബി എഡ് സെൻറ്ററിൽ വെച്ച് തന്നെയാണ് അഭിമുഖം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് അവരുടെ നമ്പർ പറയാം. 9495262288. അപ്പം നമ്പർ ഒന്നും കൂടി പറയുകയാണ്, 9495262688 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ അധ്യാപക ഒഴിവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കേൾക്കാം അല്ലേ. കൊട്ടാരക്കര ഗവൺമെൻറ് ടൗൺ UP സ്കൂളിൽ LPST അധ്യാപക ഒഴിവ് എന്ന് വന്നിട്ടുണ്ട്. അഭിമുഖം ഈ ചൊവ്വാഴ്ച, അതായത് നാളെ പകൽ 11 മണിക്ക് സ്കൂളിൽ വെച്ച് തന്നെയാണ് കേട്ടോ അതിന് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോകുക. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്തായാലും ജോലിക്ക് വേണ്ടി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
4: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
5: Pirepadans Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
6: இல்லை இல்லை சொல் ஒரு கணம் போதும், இல்லை என்று சொல்லை தாங்குவதென்றா.

0: Morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. ഇപ്പോൾ നമ്മൾ ന്യൂസുകളൊക്കെ എടുത്ത് ഞാൻ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത് ഷിഗല്ല ആ ഒരു രോഗാവസ്ഥയെ പറ്റിയാണല്ലേ. ഭക്ഷ്യ വിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച ഒരു സംഭവത്തിൽ വില്ലനായ ഷിഗല്ല ബാക്ടീരിയ നിസാരകാരനല്ല. ഷിഗല്ല വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകളാണ് ഷിഗല്ലോസിസ് രോഗാണുബാധയ്ക്ക് കാരണമാകുന്നത്. വയറിളക്കമാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം. എന്നാൽ ഇത് സാധാരണ വയറിളക്കത്തേക്കാൾ ഗുരുതരവുമാണ്. വയറിളക്കം, പനി, വയറുവേദന, ഛർദി, ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഷിഗല്ല രോഗ ലക്ഷണങ്ങൾ. ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും കുടലിനെ ബാധിക്കുന്നതിനാൽ വയറിളക്കം ഉണ്ടാകുമ്പോൾ രക്തവും പുറംതള്ളപ്പെടാം. 2 മുതൽ 7 ദിവസം വരെ രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. കുറച്ച് ബാക്ടീരിയകൾ മാത്രം മതി ഈ ഒരു രോഗം പിടിപെടാൻ. അണുബാധ വളരെ പെട്ടെന്നാകും പകരുന്നതെന്ന് US സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ പറയുന്നുണ്ട്. ഇത് വളരെ സാധാരണയായ ഒരു അണുബാധയല്ല. ടൈഫോയിഡ്, കോളറ തുടങ്ങിയ അണുബാധകൾ നമ്മൾ സാധാരണമായിട്ട് കാണുന്നത് മലിനമായിട്ടുള്ള ഭക്ഷണങ്ങൾ മൂലമാണല്ലേ. ഒരുപക്ഷെ ആശുപത്രിയിൽ വയറിളക്കം ബാധിക്കുന്ന 100 കേസുകളിൽ ഒരാൾ ഷിഗല്ലോസിസ് ആയിരിക്കാം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, ഭക്ഷണങ്ങൾ മൂടി വയ്ക്കുക, പലതവണ ചൂടാക്കി കഴിക്കുന്ന ആ ഒരു രീതി ഉപേക്ഷിക്കുക, വയറിളക്കമുള്ള കുട്ടികളെയും മറ്റുള്ളവരുമായി ഇടപെടാൻ അനുവദിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു രോഗാവസ്ഥ പിടിപെടാതിരിക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മോജോയിലൂടെ. അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ കൂടിയുള്ളത്. ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ കേൾക്കുവാൻ പോകുന്നത് ഓപ്പറേഷൻ പി ഹണ്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഓപ്പറേഷൻ പി ഹണ്ട് എന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ എന്നിവ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നവരെയും കാണുന്നവരെയും കണ്ടെത്താൻ കേരള പോലീസ് നടത്തുന്ന സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പ്രത്യേക പരിശോധനയാണ്. അന്താരാഷ്ട്ര അന്വേഷണ ഏജൻസിയായ ഇന്റർപോളിന്റെ സഹായത്തോടെ സൈബർ സെല്ലും സൈബർ ടോമും സംയുക്തമായാണ് ഈ റെയ്ഡുകൾ നടത്തുന്നത്. സോഷ്യൽ മീഡിയ വഴിയോ തരംതിരിച്ച വെബ്സൈറ്റുകൾ വഴിയോ കുട്ടികളുടെ ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയോ കാണുകയോ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും ട്രാക്ക് ചെയ്താണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത്. ഈ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ പോക്സോ ഐടി ആക്ട് നിയമം പ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കർശനമായിട്ടുള്ള നിയമ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് പോലും. അപ്പോൾ എന്നാലും ഈ ഒരു ഓപ്പറേഷൻ പി ഹണ്ട് സക്സസ്ഫുള്ളി നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കേൾക്കുവാനുണ്ട്. ഇനി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും കേൾക്കുവാനുണ്ട്. സോ അതിന് മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ. കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞു 52 മിനിറ്റ് ആയിരിക്കുകയാണല്ലോ. അപ്പം നമ്മുടെ മോർണിംഗ് മോജോ ഇങ്ങനെ വൈൻഡപ്പിലോട്ട് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി ഇന്നത്തെ ഈ ദിവസത്തെ ഒരു സ്പെഷ്യാലിറ്റി കൂടി പറഞ്ഞുകൊണ്ട് തന്നെ വൈൻഡപ്പിലോട്ട് പോകാം അല്ലേ. യെസ്, ഇന്ന് June 8 ലോക സമുദ്ര ദിനമാണല്ലേ. വേൾഡ് ഓഷ്യൻ ഡേ ആണ്. സമുദ്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്ര സഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഈ ദിവസം നമ്മൾ ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ ശ്വാസകോശം എന്നും ഇതിനെ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയിലധികം, ഏതാണ്ട് 50% മുകളിൽ പോലും ഉൽപ്പാദിക്കുന്നത് സമുദ്രങ്ങളാണ്. അതിനാലാണ് ഇവയെ ഭൂമിയുടെ ശ്വാസകോശം എന്നും വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡേ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ വൺസ് അഗെയിൻ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കെന്തായാലും വൈൻഡപ്പ് ചെയ്ത് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആരും എങ്ങും പോകരുത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി. ആൻഡ് ദ ടൈം ഈസ് 10 o'clock.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട്
1: പോകേണ്ടതാണ്.
2: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പോഴേ കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് June 5 നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചല്ലോ അല്ലേ. പരിസ്ഥിതിയെ സ്നേഹിക്കാൻ ഒരു ദിവസം മാത്രം പോരാ എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ എൻവയോൺമെന്റ് ഡേയിൽ നമ്മുടെ റേഡിയോ വണ്ടി നേരെ പോയത് വാളകത്തുള്ള കോമ്പസ് ഗ്ലോബൽ സ്കൂളിലേക്കാണ്. അപ്പൊ പ്രകൃതിയോടുള്ള സ്നേഹ സൂചകമായിട്ട് നമ്മൾ അവിടെ ഒരു ചെറിയ വൃക്ഷത്തേക്ക് നട്ടിരുന്നു കേട്ടോ. ഒപ്പം അവിടുത്തെ കുറച്ച് മെഡിക്കലായ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും പ്രിൻസിപ്പാളിനോടൊക്കെ കുറച്ച് വിശേഷങ്ങൾ കേട്ട് പങ്കുവച്ചു. ആൻഡ് ആ മനോഹരമായ നിമിഷങ്ങളാണ് ഇന്നത്തെ റേഡിയോ വണ്ടിയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കാത്തിരിക്കേണ്ട, നമുക്ക് നേരെ നമ്മുടെ സ്വന്തം വാളകത്തുള്ള കോമ്പസ് ഗ്ലോബൽ സ്കൂളിലേക്ക് വിട്ടാലോ. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സമുദ്രം ഇന്നും മനുഷ്യൻ പൂർണ്ണമായും കണ്ടെത്താത്ത മായാലോകം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിലെ ഇരുണ്ട ലോകം. ഇന്നും ഉത്തരം കിട്ടാത്ത ബെർമൂഡ ട്രയാംഗിളിലെ ദുരൂഹതകൾ. മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടമായ പോയിന്റ് നെമോ. പുസ്തകങ്ങളിലും സിനിമകളിലും കേട്ട ഈ സ്ഥലങ്ങൾക്ക് പിന്നിലെ സമുദ്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ലോക പ്രശസ്ത സമുദ്ര ഗവേഷകൻ, സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കുസാറ്റിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹത്ത. ആശ്രയ FM 90. കേൾക്കാം ജൂൺ 8 ലോക സമുദ്ര ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാദിനൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ ജൂൺ 5 ലോക പരിസരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആസ്ട്രയ എഫ് എം 90 വാളകം കോമ്പസ് ഗ്ലോബൽ സ്കൂളും സംയുക്തമായിട്ട് ഒരു വൃക്ഷത്തായി നടന്ന പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ സ്കൂളിലാണ് ഒരുപാട് ഫാക്കൽറ്റീസിനെയും അവരുടെ വിദ്യാർത്ഥികളെയും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ പ്രിൻസിപ്പലായ ഡോക്ടർ രഞ്ജിത് സർ നമ്മുടെ കൂടെ ഉണ്ട്. സാറിന്റെ വാക്കിലേക്ക് പോവാം.
1: ലോക പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്ന ഈ ജൂൺ 5 എല്ലാ മാനവജാതിയിലെ എല്ലാവർക്കും എന്റെ ആശംസകൾ. നമ്മളെല്ലാവരും പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ അതിനകത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട്. മുമ്പൊക്കെ ഈ ഒരു വേർഡ് തന്നെ, ഈ ഒരു വാക്ക് തന്നെ പണ്ട് ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അപ്പം ഇന്ന് എല്ലാവരും ഈ പരിസ്ഥിതിയെയും അതിൻ്റെ ആഘാതത്തിനെയും പറ്റിയൊക്കെ ഒത്തിരി സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം പരിസ്ഥിതി ദിനംദിനം ഒരു വളരെ മോശമായ ഒരു കാലഘട്ടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാം, മാനവരാശിക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ടതും അതിനുവേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതും. അതിന് ഏറ്റവും നല്ല ഒരു സംരംഭം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അതിനെ അവയറാക്കുക എന്നുള്ളതാണ്. കാരണം നാളത്തെ തലമുറ എന്ന് പറയുന്നത് ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരെ ഈ കാര്യത്തിന് നമ്മൾ അറിവ് കൊടുക്കുകയും അതിന് അവയർനെസ് കൊടുക്കുകയും ചെയ്താൽ അവര് തീർച്ചയായിട്ടും നാളെ ഒരു നമ്മുടെ ഈ പരിസ്ഥിതിക്ക് നല്ല ഒരു പുരോഗമനം ഉണ്ടാകുക

0: രീതിയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നാളെ അവരാണ് ഈ ഭൂമിയെ ഈ പരിസ്ഥിതി നന്നാക്കേണ്ടവർ. അപ്പോൾ അത് ഇന്നത്തെ നമ്മുടെ തലമുറയ്ക്ക് ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു നല്ല ഒരു കാര്യമാണ് ഈ പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും അത് വേണ്ട രീതിയിൽ ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആശ്രയ എഫ്എം ഇന്ന് കോമ്പസ് ഗ്ലോബൽ സ്കൂൾ വാളകത്ത് വരികയും കുഞ്ഞുങ്ങളെ ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയും വൃക്ഷത്തൈകൾ നടുന്നതിന് വേണ്ടി അവർക്ക് മുൻകൈ എടുക്കുകയും ചെയ്തതിന് വളരെ വളരെ നന്ദി.
1: താങ്ക് യു സാർ. അപ്പം ഈ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ കാര്യമാണ് ശരിയാണ്, കുട്ടികളിൽ നിന്ന് തുടങ്ങണം നമ്മൾ അവയർനെസ് അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ജംഗ്ഷനിൽ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഒരു സ്റ്റേഷനറി കടയാണ്, കടയിൽ ഇതുപോലെ എന്താണ് നോട്ട്സ് എഴുതിയ പലചരക്കിൻ്റെ എന്തോ ലിസ്റ്റ് എന്തോ ആണ്, അത് പുറത്തേക്കാണ് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് റോഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ബേസിക് സിവിക് സെൻസ് പോലും കാണിക്കാത്ത ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ നമ്മളിത് പഠിപ്പിച്ച് വളർത്തി വരുമ്പോഴാണെങ്കിൽ ഇനി വരുന്ന സമൂഹം എന്ന് പറയുന്നത് അതെല്ലാം ഉൾക്കൊണ്ട് ഈ മൂല്യം ഉൾക്കൊണ്ട് പോകുന്ന ഒരു സമൂഹമായിരിക്കും അല്ലേ.
0: തീർച്ചയായിട്ടും. എനിക്കിത് പറയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക കാര്യം ഓർമ്മ വരികയാണ്. ഇവിടുത്തെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പേരൻ്റ് എന്നോട് പറഞ്ഞതാണ്, അതായത് ആ രക്ഷകർത്താവും കുടുംബവും എവിടെയോ പോയിട്ട് യാത്ര ചെയ്തിട്ട് കാറിൽ വരുന്ന സമയത്ത് എന്തോ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കഴിച്ചതിന് ശേഷം അതിൻ്റെ പാക്കറ്റ് കാറിൽ നിന്ന് പുറത്തേക്ക് എറിയാൻ ശ്രമിച്ചപ്പോൾ ഉടൻ തന്നെ ആ കുട്ടി, ഇവിടെ പഠിക്കുന്ന കുട്ടി, ആ രക്ഷകർത്താവിനെ തടഞ്ഞു. അപ്പോൾ രക്ഷകർത്താവിനെ അല്പം ഒരു ഇൻസൾട്ടായി തോന്നി, കാരണം വേറെയും ചില ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു, ഇവളെന്താ അങ്ങനെ ചെയ്തതെന്നുള്ള. അപ്പോൾ വീണ്ടും അവൾ പറയുകയാണ്, അച്ഛൻ അതൊരിക്കലും ചെയ്യരുത്, കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷം ചെയ്യും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പേരൻറ്റിന് അതിനെപ്പറ്റി ഒരു ഓർമ്മ വന്നത്, ഞാൻ ചെയ്തത് തെറ്റാണല്ലോ, എൻ്റെ കുഞ്ഞിതിനെ തിരുത്തിയല്ലോ എന്ന ആ ഒരു ഓർമ്മ വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയവരെയും തിരുത്തും.
1: തീർച്ചയായും, തീർച്ചയായും. അപ്പം കൊച്ചുകുട്ടികളെ സാർ പറഞ്ഞ പോലെ ആ ഒരു അവയർനെസ് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള അനീതികൾക്കെതിരെ അവർ ചോദ്യം ഉയർത്തുക തന്നെ ചെയ്യും അല്ലേ.
0: തീർച്ചയായിട്ടും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. കാരണം അവർക്ക് ഇന്ന് തെറ്റേത് ശരിയാണെന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ ശരിയെപ്പറ്റി നമ്മൾ കൂടുതൽ അവരെ ബോധവാന്മാരാക്കുകയാണെങ്കിൽ അവർ നാളെ വലിയവരെ മാത്രമല്ല അവരുടെ ആ ഒരു ജനറേഷനെ തന്നെ നല്ല രീതിയിൽ മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ടു പോകുമെന്ന് ഉറപ്പാണ്.
1: എക്സാക്ട്ലി. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ജൂൺ 5 എല്ലാവർക്കും ആ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാം. സോ അപ്പോൾ എന്തായാലും ഒരു നല്ല നാളേക്കാണ് നമുക്ക് എല്ലാം പ്രതീക്ഷിക്കാം.
0: താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ എഫ് എം 90.9 നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ ജൂൺ 5-ന്റെ ഭാഗമായിട്ട് വേൾഡ് എൻവയോൺമെന്റ് ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഡോക്ടർ കെ വത്സല മേഡം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മേഡത്തിന്റെ വാക്കുകളിലേക്ക് പോവാം.
1: ഫസ്റ്റ്ലി ഐ എക്സ്റ്റെൻഡ് മൈ സിൻസിയർ താങ്ക്സ് ടു ആസ്ട്രയ ഫോർ കണ്ടക്ടിംഗ് ദ സെലിബ്രേഷൻ ഓഫ് എൻവയോൺമെന്റ് ഡേ ഓഫ് ദിസ് ഇയർ 2026. വളരെ സന്തോഷം, എല്ലാ വർഷവും നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്ന ലോക പരിസ്ഥിതി ദിനം കോമ്പസ് ഗ്ലോബൽ സ്കൂളും കൊട്ടാരക്കരയുടെ അല്ല, കേരളത്തിന്റെ അല്ല, ഇന്ത്യയുടെ തന്നെ ഏറ്റവും സങ്കേതമായിട്ടുള്ള ആശ്രയവുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ ഇന്ന് അത് ആചരിച്ചു. ജോസ് സാറിന്റെ നല്ലൊരു ടീം ഇവിടെ എത്തിച്ചേർന്നു. കുട്ടികൾക്ക് പ്രത്യേകമായിട്ടും ഫാക്കൾട്ടിക്ക് പ്രത്യേകമായിട്ടും പ്രിൻസിപ്പലിനും അതുപോലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഒക്കെ പ്രത്യേകമായി പ്ലാന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ഞങ്ങളെ കൊണ്ട് പ്ലാന്റ് ചെയ്യിക്കുകയും കുട്ടികൾക്ക് വേണ്ടത് ഈ ഡേയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായ ഒരു സ്പീച്ച് തന്നെ ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. വളരെ സന്തോഷം തോന്നുന്ന മുഹൂർത്തമാണ്. എല്ലാ വർഷവും ഇതിവിടെ വരുവാനും ഇത് ആഘോഷിക്കുവാനുള്ള ഒരു സാഹചര്യവും സന്തോഷവും ആശ്രയിക്കുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും.
0: തീർച്ചയായിട്ടും. അപ്പം മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നേരത്തെ സാറ് പറഞ്ഞൊരു വാക്യമുണ്ട്, വിദ്യാർത്ഥികളിലൂടെയാണ് നമ്മൾ ഈ ഒരു മനോഭാവം ആ ഒരു അവയർനെസ് കൊണ്ടുവരുന്നത് അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും. നമ്മുടെ സ്കൂളുകളിലേക്ക് വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ അതിന്റെ ഒരു പ്രാക്ടീസും ഒരു ലേണിങ്ങും കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടേണ്ടതായിട്ടുണ്ട്. വീടാണല്ലോ അവരുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാനുള്ള ബാലപാഠങ്ങൾ കുട്ടികൾക്ക് ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്നും കിട്ടേണ്ടതാണ്. കാരണം പല കുട്ടികളും ഇന്നിപ്പോ നമുക്കറിയാം, ഈ ഹരിതകർമ്മസേനയൊക്കെ വീടുകളിലെത്തി ഈ പ്ലാസ്റ്റിക്കുകളും മറ്റും ശേഖരിക്കാൻ വരുമ്പം അതിനെക്കുറിച്ചൊരു ചെറിയ ബോധം കുഞ്ഞുങ്ങൾക്കുണ്ട്. എങ്കിലും ജീവിതത്തിലെ ഒരു വലിയ പ്രതിസന്ധി എന്നുള്ള രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെയൊക്കെ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കുട്ടികളെ ചെറുതിലെ പഠിപ്പിക്കുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള മാതൃകകളായി പേരൻസ് പ്രവർത്തിക്കുക. നമ്മൾ പ്ലാസ്റ്റിക്കിനകത്തോട്ട് കുറേ പ്ലാസ്റ്റിക് കെട്ടി കുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഇത് അവിടെ എറിഞ്ഞേക്കും മോനെ, ആരും താമസമില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ കുഞ്ഞുങ്ങൾ ലേൺ ചെയ്യുന്ന എന്താണ്, നമ്മുടെ വേസ്റ്റുകൾ മുഴുവൻ ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് മറ്റുള്ളവരുടെ ഭൂമി എന്ന് കുട്ടി മനസ്സിലാക്കും. ഒരിക്കലും നെവർ ഡു ദാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എന്താണോ നമ്മുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ജീവിതത്തിൽ അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഈ ലെസൺ ആണ്. അപ്പൊ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ KG സെക്ഷൻ ആയിക്കോട്ടെ, ഹയർ സെക്ഷൻ ആയിക്കോട്ടെ, അവർക്ക് ഇതേവരെ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനുള്ള ഒരു ട്രെയിനിങ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം. കാരണം നമ്മുടെ ചുറ്റുപാട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുള്ളൂ, നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ ലോകമുള്ളൂ എന്നൊരു ബോധം നമ്മുടെ കുട്ടിക്ക് പകരാൻ കഴിയട്ടെ. എല്ലാ രക്ഷാർത്ഥാക്കൾക്കും ആശംസിക്കും.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജൂൺ 5-ന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രതീക്ഷിക്കാം ആൻഡ് പ്രവർത്തിക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astray FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പം നമ്മൾ അങ്ങനത്തെ നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂളാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു വൃക്ഷത്തൈയൊക്കെ നടന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കൊച്ചു കൂടുതലാണ്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
1: ധാർമ്മിക് തേജസ് സജു.
0: ധാർമ്മിക് തേജസ് സജു, ഓ അടിപൊളി പേരൊക്കെ ആണല്ലോ. ആരാ ഈ പേരൊക്കെ ഇട്ടത്?
1: അച്ഛൻ.
0: അച്ഛനാണ്. എന്തുകൊണ്ട് ഈ പേരുടെ ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. എത്രയാ പഠിക്കുന്നത്?
1: UKG.
0: അപ്പൊ വീട്ടിൽ ആർക്കുണ്ട്?
1: അച്ഛൻ, അമ്മൂമ്മ.
0: അച്ഛനും അമ്മൂമ്മയും. ആ ഓക്കെ. അച്ഛനൊക്കെ എന്താ ചെയ്യുന്നേ?
1: ജോലി.
0: ഓക്കെ, എന്ത് ജോലി ചെയ്യുന്നത്?
1: എഞ്ചിനീയർ.
0: എഞ്ചിനീയർ ആണ്. ഓക്കെ, വീട് എവിടെയാ? അറിയാമോ? അറിയത്തില്ല. നമ്മുടെ ഈ നേച്ചർ ഉണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് പൊലൂട്ടഡ് അല്ലേ. അപ്പം ആ ഒരു രീതി മാറ്റിയെടുക്കണം. നമ്മുടെ നേച്ചർ നമുക്ക് എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഇന്നും നാളെയൊക്കെ ആവശ്യമുള്ളതാണ് അല്ലേ, നമ്മുടെ പ്രകൃതി അല്ലേ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കെയർ ചെയ്യണം, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം, സേവ് ചെയ്യണം അല്ലേ. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു ദിനാചരണമാണ് പരിസ്ഥിതി ദിനം അഥവാ എൻവയോൺമെന്റ് ഡേ എന്ന് പറയുന്നത് കേട്ടോ. അറിയാറുന്നോ അത്? അറിയാറുന്ന. ഓക്കെ, അപ്പൊ ഇന്ന് വീട്ടിൽ പോയിട്ട് എന്താ ചെയ്യാൻ
1: പോകുന്നത്?
0: എന്ത് നടും?
1: ചെടി.
0: ചെടി നടും. മരം നടുമോ? ഓക്കെ, മരം നട്ട് എന്താ ചെയ്യാൻ പോകുന്ന ഡെയിലി? അതിന്
1: വെള്ളം കൊടുക്കും.
0: വെള്ളം കൊടുക്കും. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതുപോലെ ചെടിക്ക് എന്ത് വേണം? വെള്ളം വേണം അല്ലേ. വെള്ളം വേണം. ഓക്കെ ശരി. അപ്പൊ ഇന്ന് വെള്ളം ഒഴിക്കുക, അതിനെ സംരക്ഷിക്കണം കേട്ടോ. ഓക്കെ, അപ്പഴേ എന്താ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ? എന്താ ആംബിഷൻ? എന്താ?
1: ഡോക്ടർ.
0: ഓ, എനിക്ക് വയ്യ, ഡോക്ടർ ആവണം അല്ലേ. എന്താ ഡോക്ടർ അവൻ ആഗ്രഹം? ആർക്കെങ്കിലും ഇഞ്ചക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണോ?
1: അല്ല, ടെലസ്കോപ്പ് വെച്ചിട്ട്.
0: എന്റെ ദൈവമേ, ഞങ്ങളുടെ പ്രായത്തിലൊന്നും ടെലസ്കോപ്പ് ഒന്നും പറയാൻ പോലും അറിയത്തില്ലായിരുന്നു. ഓക്കെ ശരി. അപ്പൊ എന്തായാലും മെഡിക്കലാണല്ലോ മെഡിക്കൽ. അപ്പൊ എന്തായാലും ഭാവിയിൽ ആഗ്രഹം പോലും നല്ല ഡോക്ടറൊക്കെ ആയി മാറട്ടെ കേട്ടോ.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പം ഇനി എവിടെയെങ്കിലും കാണാം, സംസാരിക്കാനോട് വന്ന്. ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം വാളകം കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെത്തി ഒരുപാട് കൊച്ചു കുരുന്നുകളെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതെ, ഒരുപാട് പേര് ഇവിടെ എന്റെ അരികിലുണ്ട്, അവരൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിനക്കൊപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂളാണ് ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു വൃക്ഷത്തൈയൊക്കെ നടന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ കുറച്ച് കൊച്ചു കൂടുതലാണ്, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താണ്?
2: ധ്രുവൻ താരക് സജു.
1: ധ്രുവൻ
2: താരക് സജു.
1: താരക് സജു, എല്ലാരും അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, അപ്പൊ എത്ര പഠിക്കുന്നേ?
2: യു കെ ജി ബി യു കെ ജിയിലാ
1: പഠിക്കുന്നേ. ആ, എന്തിനാ ഈ ബി ഇതിന്റെ കൂടെ പറയുന്നേ?
2: ഞങ്ങള്
1: ഡിവിഷൻ ആയതെന്നൊക്കെ പറയാം അല്ലേ. ഓക്കെ, ശരി. അപ്പഴേ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: അച്ഛനും അമ്മൂമ്മയും.
1: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്ന വീട്ടില്? അച്ഛനൊക്കെ എന്താ ചെയ്യുന്നത്?
2: ജോലി. എഞ്ചിനീയർ ആയിട്ട്.
1: അച്ഛൻ എന്താ ചെയ്യുന്ന ജോലി? വളരെ കറക്റ്റ് ആയ ആൻസർ ആണ് കുട്ടി പറയുന്നത്. എഞ്ചിനീയർ ആണല്ലേ. ഓക്കെ, അപ്പഴേ ധ്രുവന്റെ ഭാവിയിൽ എന്താ ആഗ്രഹം, ആംബിഷൻ എന്താ?
2: എനിക്ക് പോലീസ് ആവാൻ.
1: പോലീസ് ആവണല്ലേ. എന്ത് പോലീസ് ആവേണ്ടത്? ഐ പി എസ് കാരനാണോ അതോ നോർമൽ പോലീസുകാരനായതിയോ?
2: നോർമൽ
1: പോലീസുകാരനായതി. ഐ പി എസ് റാങ്ക് ഒന്നും വേണ്ട. ശരി, എന്തുകൊണ്ട് ഈ പോലീസ് ആവാൻ ആഗ്രഹം? കേൾക്കട്ടെ, എല്ലാരും ഇടിക്കാൻ പറ്റും, കള്ളന്മാരൊക്കെ പിടിക്കാൻ പറ്റും, അതുകൊണ്ടാണോ? അതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പഴേ നമ്മൾ വന്നത് ഇപ്പൊ ജൂൺ അഞ്ചിന്റെ ഭാഗമായിട്ടാണ്. അപ്പം ജൂൺ അഞ്ച് എന്താണ് ആക്ച്വലി?
2: എൻവയോൺമെന്റ്
1: ഡേ അല്ലേ. ആണല്ലേ, ഇതെന്തിനാ നമ്മൾ ആഘോഷിക്കുന്നത്?
2: മരങ്ങളെ
1: നടാൻ അല്ലേ. ഓക്കെ, അപ്പഴേ നമ്മൾ ഈ വീട്ടിലൊക്കെ ഈ പ്ലാസ്റ്റിക് ഒക്കെ നമ്മള് പറമ്പിലോട്ടൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്രവണതയുണ്ട് ചില വീടുകളിലൊക്കെ. ചില കൊച്ചുമക്കളെ കാണിക്കാറുണ്ട്. അത് നമ്മൾ ചെയ്യോ? ധ്രുവൻ ചെയ്യോ? ചെയ്യില്ല.
2: ചെയ്യല്ലേ.
1: നമ്മളെന്തൊരു പ്ലാസ്റ്റിക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീട്ടിലെല്ലാ വീക്കെൻഡിലും കുറച്ച് ചേച്ചിമാര് ഹരിതകർമ്മ സേന എന്ന പേരിൽ വരാറുണ്ട്. അവർക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന പരിചയപ്പെട്ടതില്. അപ്പൊ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ പോയിട്ട് മരം നടുവോ? മരം നടും. മരം നടുക മാത്രമേ ചെയ്യത്തുള്ളു, വേറെ എന്ത് ചെയ്യും?
2: മണ്ണിടും.
1: മണ്ണിടും, പിന്നെ
2: വെള്ളമൊഴിക്കും.
1: വെള്ളമൊഴിക്കും. ഒരു ദിവസം ഒഴിക്കത്തുള്ളോ?
2: എല്ലാ ദിവസവും
1: ഒഴിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും സന്തോഷം എന്ന് പരിചയപ്പെട്ടതില്. ആഗ്രഹം പോലെ ഒരു പോലീസുകാരനായി മാറട്ടെ.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെത്തി ഒരുപാട് കൊച്ചു കൂട്ടുകാരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഒരുപാട് പേരുണ്ട്, അവരെയൊക്കെ പരിചയപ്പെടണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

எஸ் ஒன்ஸ் அகெயின் வி ஆர் பேக் ஆன் ரேடியோ வண்டி ஒன் ஆஸ்ட்ரேலியா எஃப்எம் 90.9 நாட்ടാർക്കൊപ്പം. അപ്പോൾ അതേ നമ്മൾ അങ്ങനെ ജൂൺ 5-ന്റെ ഭാഗമായിട്ട് നമ്മൾ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലത്തെ ഒരു വൃക്ഷത്തൈയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം

0: അവിടെ എത്തി ഒരുപാട് ടീച്ചേഴ്സിനെയും അവരുടെ വിദ്യാർത്ഥികളെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ തൊട്ടടുത്ത് ടീച്ചറുണ്ട്, ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടാം. ഹൈ ടീച്ചർ.
1: ഹലോ.
0: പേരെന്താണ്?
1: ജോസ്ന ജോൺ.
0: ജോസ്ന ജോൺ, ഓക്കെ. ഫാക്കൽറ്റിയാണ് ഇവിടുത്തെ?
1: അതെ അതെ.
0: ഓക്കെ, ഇവിടെ എത്ര ക്ലാസ് വരെ ഉണ്ട്?
1: ഇവിടെ ശരിക്കും ഇപ്പം 6th സ്റ്റാൻഡേർഡ് വരെ ഉണ്ട്.
0: 6th വരെ ഉണ്ട്. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ?
1: കുട്ടികളെല്ലാം അടിപൊളിയാണ്.
0: എല്ലാവരും
1: ഹാപ്പിയാണ്.
0: ഓക്കെ, അപ്പോൾ ഇപ്പം ടീച്ചിങ് എന്തുകൊണ്ട് ചൂസ് ചെയ്തത്?
1: ടീച്ചിങ് നോബിൾ പ്രൊഫഷൻ ആണ്. പിന്നെ മറ്റുള്ള പ്രൊഫഷനേക്കാളും എന്തുകൊണ്ടും എല്ലാം കുട്ടികളുടെ സ്നേഹം കിട്ടും. പിന്നെ അതുപോലെ ടീച്ചറാണല്ലോ ബാക്കി എല്ലാ പ്രൊഫഷനും ഉള്ള അവരെയൊക്കെ സെലക്ട് ചെയ്യുന്നത്, മീൻസ് അവരെല്ലേ പഠിപ്പിച്ച് എല്ലാം ആക്കുന്നത്. സോ എന്തുകൊണ്ടും ടീച്ചിങ് ആണ് ബെസ്റ്റ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഏത് ജോലി പറയുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു പ്രൊഫഷൻ ആണ് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഏതായാലും ആ ഒരു രംഗത്ത് ഇങ്ങനെ കർമ്മനിരതയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ അതെ.
0: ശരി, അപ്പോഴേ June 5 ഭാഗമായിട്ട് എന്താണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരോട് പറയാനുള്ളത് പ്രത്യേകിച്ച്?
1: June 5 പരിസ്ഥിതി ദിനം. എല്ലാവരും ചെടികൾ നടുക, നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുക. ട്രീസും ഇവിടെ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ അവരൊരു സ്കിറ്റ് ഇവിടെ കണ്ടക്ട് ചെയ്തു, അതിലൂടെ കുറെ കാര്യങ്ങൾ ചെയ്തു. ഡീഫോറസ്റ്റേഷൻ, പിന്നെ ചെടികൾ പ്രിവെന്റ് ചെയ്യുന്നതും, സോയിൽ എറോഷൻ, അതിനെല്ലാം. പിന്നെ നമ്മൾ ഭാവിയിലേക്ക് വേണ്ടി നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യുക, എർത്തിനെ സേവ് ചെയ്യുക, കൺസർവേഷൻ ഓഫ് എനർജി, എവറിത്തിങ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിലൂടെ അവർ പഠിച്ചിരിക്കണം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഈ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ആ ദിവസം മാത്രം ഒരു ചെടി നട്ടാൽ മാത്രം പോരാ, നമ്മളത് നമ്മുടെ തീം പറയുന്ന പോലെ തന്നെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഭൂമിയെ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. അത് മുന്നിൽ കണ്ട് വേണം, ആ മൂല്യം ഉൾക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അല്ലേ? സോ അപ്പോൾ എന്തായാലും അതിന് നമ്മളിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവിധ ആശംസകളും സ്കൂളിൽ നിന്ന് തരികയാണ്. അപ്പോൾ എന്തായാലും കൊച്ചു കൂട്ടുകാരുടെ മനസ്സ് അറിഞ്ഞ് മുൻപോട്ട് ഇനിയും പോകാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പോൾ നമ്മളങ്ങനത്തെ നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇനിയും ഒരുപാട് പേരെ എനിക്ക് പരിചയപ്പെടാനുണ്ട്, ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സമുദ്രം ഇന്നും മനുഷ്യൻ പൂർണ്ണമായും കണ്ടെത്താത്ത മായാലോകം, ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിലെ ഇരുണ്ട ലോകം, ഇന്നും ഉത്തരം കിട്ടാത്ത ബെർമൂഡ ട്രയാംഗിളിലെ ദുരൂഹതകൾ, മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടമായ പോയിന്റ് നെമോ, പുസ്തകങ്ങളിലും സിനിമകളിലും കേട്ട ഈ സ്ഥലങ്ങൾക്ക് പിന്നിലെ സമുദ്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ലോക പ്രശസ്ത സമുദ്ര ഗവേഷകൻ, സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കുസാറ്റിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹത്ത. ആശ്രയ FM 90 കേൾക്കാം ജൂൺ 8 ലോക സമുദ്ര ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാദിനൊപ്പം.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant on Astraya FM 90. നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ ജൂൺ 5-ന്റെ ഭാഗമായിട്ട് കോമ്പസ് ഗ്ലോബൽ സ്കൂളിലാണ് എത്തി നിൽക്കുന്നത്. അവിടെ ഒരുപാട് കൊച്ചുകുട്ടികാരെയും അവരുടെ ഫാക്കൽറ്റീസിനെ ഒക്കെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ തൊട്ടടുത്തൊരു ടീച്ചറുണ്ട്. ടീച്ചറാണോ? ടീച്ചറിനെ പരിചയപ്പെടാം. എന്താണ് പേര്?
1: ലാലിബാബു.
0: ലാലിബാബു ടീച്ചറാണോ?
1: യെസ് ടീച്ചറാണ്.
0: ഓക്കെ ടീച്ചറെ, അപ്പം വീട് എവിടെയാണ്?
1: പുനലൂർ.
0: പുനലൂരാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഹസ്ബൻഡ്, ഇളയ മോനുണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: യെസ്, ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, ഇവിടുത്തെ കൊച്ചുമക്കളൊക്കെ എങ്ങനെയുണ്ട്?
1: നല്ല കുട്ടികളാണ്. ഒരു നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. എല്ലാം നല്ല കോപ്പറേറ്റീവ് കുഞ്ഞുങ്ങളാണ്.
0: ആക്ച്വലി ചെറിയ കുട്ടികളെ അവരെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ?
1: ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി ദേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മാനേജിങ്.
0: അതെ അതെ. അപ്പം ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നത്? എന്തെങ്കിലും സ്കിൽസ് നിങ്ങൾ ഇങ്ങനെ അക്യുറേറ്റ് ചെയ്തിട്ടുണ്ടോ മുമ്പ്, അതോ നമ്മൾ നോർമലി വീട്ടിൽ നോക്കുന്ന പോലെ അങ്ങ് നോക്കുകയാണ്?
1: അല്ല, ഒരു ഇൻഡിവിജ്വലി അറ്റൻഷൻ കൊടുത്ത് ഞങ്ങൾക്ക് അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ഇഷ്ടം ഞങ്ങളത് ചോദിച്ച് മനസ്സിലാക്കി, റൈമ്, അങ്ങനെയുള്ള സ്റ്റോറീസ്, അങ്ങനെയുള്ള ഓരോരോ അവർക്ക് ഇഷ്ടത്തിനുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്ത് അവരെ ഫുള്ളി എൻഗേജ്ഡ് ആക്കുന്നത്. ഈവനിങ് വരെ അവരിരിക്കുന്നുണ്ടല്ലോ, അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വേയിലാണ് ഞങ്ങൾ ആ ടീച്ചിങ് കൊടുക്കുന്നത്.
0: തീർച്ചയായിട്ടും അതെനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കുട്ടികൾ എല്ലാവരും ടീച്ചേഴ്സായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഒരു സെക്കൻഡ് മദർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ?
1: യെസ് യെസ് ഓഫ് കോഴ്സ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും കുട്ടികളുടെ മനസ്സറിഞ്ഞ് മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും ജൂൺ 5 എന്ന് പറയുന്നത് നമ്മുടെ ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പൊ ഇവിടുത്തെ പ്രോഗ്രാംസ് ഒക്കെ എന്തൊക്കെയായിരുന്നു?
1: ഇവിടെ ഞങ്ങൾ കൊച്ചുകുട്ടികൾ സ്റ്റിറ്റ് പ്രാക്ടീസ് ചെയ്തു, അവര് ചെടി നടാൻ പഠിപ്പിച്ചു. അതിന് എന്തെല്ലാം വേണം, സൺലൈറ്റ്, വാട്ടർ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുത്തു. ജൂൺ എന്താണ്, അത് പരിസ്ഥിതി ദിനമാണ്, അത് നമ്മുടെ സേവ് വാട്ടർ, പ്രൊട്ടക്ട് അവർ എൻവയോൺമെന്റ് എന്ന് കുട്ടികൾക്ക് ഒരു കൂടുതൽ ആ സ്കിറ്റിൽ കൂടി മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് സാധിച്ചു. നമുക്ക് ചെടിയിൽ നിന്ന് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് മാം ചോദിച്ചപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തു.
0: തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഒരു വലിയ അവബോധം നൽകുക എന്നുള്ളതാണ്. സോ എന്തായാലും അതിൽ ജയിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂൾ. സോ എന്തായാലും അതിന്റെ ഫാക്കൽറ്റീസിനെയും കുട്ടികളെയുമാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോ എന്നാലും ടീച്ചറെ പരിചയപ്പെട്ടത് സന്തോഷം. അപ്പൊ എന്തായാലും ഇനി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം.
1: ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ കോമ്പസ് ഗ്ലോബൽ സ്കൂളിലെത്തിയ ഒരുപാട് നല്ലവരായ മനുഷ്യരെ, അതായത് കുറച്ച് കൊച്ചു മനസ്സുകളെയും കുറച്ച് വലിയ മനസ്സുകളായ അവരുടെ അധ്യാപകരെ ഇനി പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
0: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
0: ആയിരം പറ മുത്തുണ്ടേ.
2: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
3: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

Guys, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Natarkuppum. Yes, if you Compass Global School, we are going to talk to you about the questions. If you have any questions, please give me a question. If you have any questions, please give me a question. If you have any questions, please give me a question. So, if you have any questions, please give me a question. The Compass Global School, principal, അധ്യാപകർക്കും എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ആശ്രയ FM 90 പേരിൽ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് കേട്ടോ. സോ എന്തായാലും നമ്മൾ നട്ട ആ മരം ആ കുട്ടികളോടൊപ്പം തന്നെ അവർ വളർന്ന് വലുതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. സോ എന്തായാലും മറ്റൊരു കിടിലും വിശേഷവുമായിട്ട് അടുത്ത റേഡിയോ വേണ്ടിയുമായിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ വീണ്ടും ചോദിച്ചെന്നായിരിക്കും. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ RJ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഈ ഒരു തിങ്കളാഴ്ച ദിവസം കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 2 മണി വരെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടുമുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. ഇനി വിളിക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906 95269609090. മ്യൂസിക്കിന് നമ്മുടെ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കാനായിട്ട് കഴിയുന്ന ഒരു പ്രത്യേക മാജിക് ഉണ്ടല്ലേ. പ്രത്യേകിച്ച് ചില വോയിസുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ആ വരികളിലെ ഫീലിലേക്ക് നമ്മൾ അലിഞ്ഞു ചേരാറുണ്ട്. അത്തരത്തിൽ മലയാളികളുടെ മനസ്സിലേക്ക് വളരെ വേഗം കടന്നു വന്നൊരു സോഫ്റ്റ് വോയിസ് ഉണ്ട് കേട്ടോ. റിയാലിറ്റി ഷോയുടെ വേദിയിൽ നിന്നും തുടങ്ങി മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഗായകരിൽ ഒരാളായിട്ട് മാറിയിട്ടുള്ള റൊമാൻറ്റിക് വോയിസ്, യെസ്, നജീം അർഷാദ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിച്ച നജീം അർഷാദിന്റെ ജന്മദിനമാണ് ഇന്ന്. അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. സോ അദ്ദേഹം പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം, ഫ്രം ദ മൂവി ചിമ്പടാ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers. നെടുമങ്ങാട് നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
3: Acid Coffee, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ്

0: നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നേ?
1: നമസ്കാരം, രാധാകൃഷ്ണൻ.
0: രാധാകൃഷ്ണൻ ചേട്ടാ, ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: മഴയാണ്,
0: അതാണ്.
1: ചാറ്റൽ
0: മഴയാണ്, ചെറിയ മഴ കുറവുണ്ടല്ലേ ഇന്ന്? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഓക്കെ, സന്തോഷായിട്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. റെഡി ആയിട്ടിരിക്കുവാണല്ലോ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാനായിട്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക്
0: ഡെഡിക്കേഷൻ ഉണ്ടോ?
1: ഡെഡിക്കേഷൻ നമ്മള് 90 കാലഘട്ടല്ലേ. കൊല്ലം കിരാന കോളേജ് ഞാൻ പഠിക്കുമ്പം ഞാനാണ് എന്റെ കൃഷ്ണയെ ട്യൂഷന്
0: പോവായിരുന്നു.
1: എന്റെ കൃഷ്ണ കൊല്ലത്ത്. പൊളിറ്റിക്കൽ സയൻസ് ആണ് എന്റെ വിഷയം.
0: ഓക്കെ,
1: അപ്പൊ അന്ന് അവരുടെ ക്ലാസ് എടുത്ത് 70 നമ്മുടെ ബഹുമാന്യനായ പ്രദീപ് സാറിന് പ്രവർത്തിക്കുവാണ്. കാണണമെന്നുണ്ട്, ഏതെങ്കിലുമൊക്കെ സമയത്ത് ഞാൻ സാറിനെ ഓർക്കാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാനത്
0: ആഗ്രഹമുണ്ട്. എന്തായാലും ആഗ്രഹം നടക്കട്ടെ കേട്ടോ. പ്രദീപ് സാറിന് വേണ്ടിയിട്ട് ഒരു പാട്ട് നമ്മൾ വെച്ചു തരാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
1: വീണ്ടും ഇതുപോലെ നമുക്ക് ഏതെങ്കിലും പരസ്പരം കേൾക്കാം.
0: കേൾക്കാം, തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം.
1: നല്ലത് വരട്ടെ.
0: ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാധാകൃഷ്ണൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ആദ്യത്തെ കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടനും ജാനകി അമ്മയും ചേർന്ന് പാടിയിട്ടുള്ള അകലെ അകലെ നീലാകാശം എന്നൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് പ്രദീപ് സാറിന് വേണ്ടിയിട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. MS ബാബുരാജാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയാണ് മനോഹരമായിട്ടുള്ള വരികൾ എഴുതിയിട്ടുള്ളത്. ഈ ഒരു പാട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാം, എൻജോയ് ചെയ്യാം. ഒപ്പം തന്നെ വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക, ഗുഡ് ആഫ്റ്റർനൂൺ. ലിനി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ലിനി ചേച്ചി, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. കാസറ്റ് കഫേയിലൂടെ നെല്ലിമലയും കടന്ന് മധുര വരെ ഫിലിമിലെ പാതിരായൽ സോങ് വെച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ലിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ലിനി ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നെല്ലിമലയും കടന്ന് മധുര വരെ എന്ന സിനിമയ്ക്ക് വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബും ശ്വേത സുധ സോമസുന്ദരൻ ചേർന്ന് പാടിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. വൈഷ്ണവ് വിജയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു പാട്ട് നമുക്ക് ലിനി ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഫോൺ എടുക്കുക, വിളിക്കുക ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പോൾ കേൾക്കാം പാതിരായൽ എന്ന മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
5: സമുദ്രം ഇന്നും മനുഷ്യൻ പൂർണ്ണമായും കണ്ടെത്താത്ത മായാലോകം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിലെ ഇരുണ്ട ലോകം. ഇന്നും ഉത്തരം കിട്ടാത്ത ബെർമൂഡ ട്രയാംഗിളിലെ ദുരൂഹതകൾ. മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടമായ പോയിന്റ് നെമോ. പുസ്തകങ്ങളിലും സിനിമകളിലും കേട്ട ഈ സ്ഥലങ്ങൾക്ക് പിന്നിലെ സമുദ്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ലോക പ്രശസ്ത സമുദ്ര ഗവേഷകൻ, സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കുസാറ്റിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹത്ത. ആശ്രയ എഫ്എം 90. കേൾക്കാം ജൂൺ 8 ലോക സമുദ്ര ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ ആർ ജെ ശ്രീശാദിനൊപ്പം.
6: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, എങ്ങനെ ആദ്യത്തെ കൺമണി എന്ന സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? സുമ ചേച്ചി. എവിടെ നിന്നാ വിളിക്കുന്നേ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? മഴയൊക്കെ എങ്ങനെയുണ്ട്? കൂടെ കൂടെ മഴയാണ്. ബുദ്ധിമുട്ടുണ്ടോ ഈ മഴയൊക്കെ ഇങ്ങനെ കൂടെ കൂടെ പെയ്യുന്നത് കൊണ്ട്? മഴ ഇഷ്ടമാണോ? നമ്മൾ ഈ തുണിയൊക്കെ അലക്കാനായിട്ട് ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്നോണ്ട് ഉണങ്ങാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇല്ലേ? അങ്ങനെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടല്ലേ. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? തനിച്ചാണ്. ഓക്കെ, പിന്നെ ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ?
1: എനിക്ക് കേൾക്കേണ്ടത് കേളി നളിനം വിടരുമോ.
0: ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടാണ്. ഓക്കെ, എന്താണ് ഈ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണോ ഇത്? പെട്ടെന്ന് ഈ ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നിയത് എന്തുകൊണ്ടായിരുന്നു?
1: ദാസേട്ടന്റെ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്.
0: ദാസേട്ടന്റെ ഒരു ഡൈഹാർഡ് ഫാൻ ആണല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എല്ലാവർക്കും,
0: കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ. ഓക്കെ, എന്തായാലും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് സുമ ചേച്ചി ആയിരുന്നു. സുമ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഒരു പഴയ പാട്ടാണ് കേട്ടോ. 1976 റിലീസ് ആയിട്ടുള്ള തുലാവർഷം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള കേളി നളിനം വിടരും എന്ന പാട്ടാണ്. സലിൽ ചൗധരിയാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വയലാർ രാമവർമ്മയാണ് മനോഹരമായിട്ടുള്ള ലിറിക്സ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ സുമ ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ചേച്ചി, ഞാൻ ശ്രീദേവിയാണ്. എനിക്ക് ജനനായകൻ മൂവിയിലെ ദളപതി കച്ചേരി എന്ന സോങ് വെച്ചു തരുമോ? പിന്നെന്താ വെച്ചു തരാലോ. ശ്രീദേവി ചോദിച്ചിരിക്കുന്ന പാട്ട് ജനനായകൻ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ അനിരുദ്ധും ദളപതി വിജയും അറിവും ചേർന്ന് പാടിയുള്ള ഒരു പാട്ടാണ്. നമ്മുടെ വിജയ് സാറിന്, തമിഴ്നാട് മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, നമ്മുടെ ദളപതി വിജയുടെ ലാസ്റ്റ് മൂവിയിലൊരു പാട്ടാണ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ശ്രീദേവിക്ക് വേണ്ടിയിട്ടും അതുപോലെ വിജയ് സാറിന്റെ എല്ലാ ഫാൻസിനും വേണ്ടിയിട്ടും ഈ ഒരു അടിപൊളി സൂപ്പർ ഡ്യൂപ്പർ പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, മുളമൺ, കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, അങ്ങനെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ കാസറ്റ് കഫേയിലേക്ക് തിരിച്ച് എത്തിയിട്ടുള്ളത്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 40 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹായ് അനാമിക ചേച്ചി, ഞാൻ നിമ്മി. ഇന്ന് എനിക്ക് നറുമുഖയെ നറുമുഖയെ സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നമുക്ക് നിമ്മിക്കുട്ടി മെസ്സേജ് അയച്ചിരിക്കുന്നത്. നിമ്മി ചോദിച്ചിരിക്കുന്ന പാട്ട് ഇരുവർ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. മണിരത്നമാണ് ഈ സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എ ആർ റഹ്മാൻ സാറാണ് ഈ ഒരു പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ എ ആർ റഹ്മാൻ സാറിന്റെ മ്യൂസിക് കമ്പോസിഷനിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടന്റെ ആ ഒരു അഭിനയം തന്നെയാണ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ നിമ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ലൈവായിട്ട് കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാം. ടു ദ നമ്പർ 0491909040947219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649900. അപ്പൊ കേൾക്കാം ഇരുവർ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21 പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 സാൽ ആപ്നെ പൂരാ കിയാ ഹൈ. 90 സാൽ പൂരാ ഹോനെ പർ മേരെ ശുഭകാംനായേ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാംനായേ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNL പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 വർഷത്തിനിടെ ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മു കശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. കെഎസ്ആർടിസി ബസ്സുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കെഎസ്ആർടിസിയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി സി പി ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
3: 42% കൃഷിഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് പാസ് ഓർ ഉത്പാദന 42% ഹിസ ബ്രിക്സ് കൺട്രീസ് കാ ഹെ 58 കറോഡ് കിസാൻ പൂരി ദുനിയാ മേ ഹെ ഉസ്മേ സേ ലഗ്ഭഗ് 70% ഛോട്ടേ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർത്തേ 68% കൃഷി ജോതേ ബ്രിക്സ് കൺട്രീസ് പാസ് 68% ദുനിയാ കി ഖാദ്യ സുരക്ഷ ഭി ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർത്തി ഹെ ഇസ്ലിയെ ബ്രിക്സ് ജബ് കൃഷി കേ ബാരേ മേ ചർച്ച കർത്താ ഹെ തോ വോ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നഹീ രഹതി വോ ദുനിയാ കി ഖാദ്യ സുരക്ഷ കോ ഭി പ്രഭാവിത് കർത്തി ഹെ.
0: ഇന്ന് ലോക സമുദ്ര ദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു.
4: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ാണ് ആശ്രിയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ മെസ്സേജ് ആയിട്ടും ആവശ്യപ്പെടാം ടു ദ നമ്പർ 9526490 90. 9526690 മറ്റൊരു കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പാട്ടുകൾ ചോദിച്ച് വിളിക്കുന്നവരിൽ നിന്നും അതുപോലെ മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ഈ വരുന്ന സാറ്റർഡേ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി കലക്കൻ സമ്മാനം സ്വന്തമാകാം. അപ്പോൾ കോൾസും മെസ്സേജസും ഒക്കെ ഒഴുകിയെത്തട്ടെ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് അനാമിക, എനിക്ക് പർദേശ് എന്ന ഹിന്ദി മൂവിയിലെ സറാത്തസ് വീർ സേതു എന്ന സോങ് വെച്ചു തരുമോ? ആശ്രിയ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് 1997 റിലീസ് ആയിട്ടുള്ള പർദേശ് എന്ന സിനിമയ്ക്ക് വേണ്ടി 2 ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സ് പാടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ്. കുമാർ സാനും അൽക്ക യാനുക്കും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആനന്ദ് ബാക്ഷിയാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. ആൻഡ് നദീം ശ്രാവൻ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഷാറുഖ് ഖാൻ ഫാൻസിൻ്റെ ഒക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പർദേശ്. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മണികണ്ഠൻ ചെയ്യേണ്ട വേണ്ടിയിട്ടും അതുപോലെ കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവു ആണ്. ഹായ് ആശ്രിയ എഫ് എം, പ്ലീസ് പ്ലേ കറുപ്പ് സോങ് ഗോഡ് മോഡ് ഡെഡിക്കേറ്റഡ് ടു ഓൾ സൂര്യ ഫാൻസ് ആൻഡ് ആശ്രിയ ലിസണേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ദേവു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ സൂര്യയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള കറുപ്പ് എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്, ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള പാട്ടാണ് ഗോഡ് മോഡ്. സായ് അഭിങ്കറാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ഖാന മുത്തും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ടിന് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എല്ലാ സൂര്യ ഫാൻസിനും വേണ്ടിയിട്ടും അതുപോലെ ദേവിന് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ കലക്കൻ പാട്ട് നമ്മൾ ആശ്രയ എഫ് എമ്മിലൂടെ കേൾപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Ningal kettukondirikkunnathu Aashray FM 90, Naadinoppam, Naattarkoppam.
3: സമുദ്രം ഇന്നും മനുഷ്യൻ പൂർണ്ണമായും കണ്ടെത്താത്ത മായാലോകം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിലെ ഇരുണ്ട ലോകം. ഇന്നും ഉത്തരം കിട്ടാത്ത ബെർമൂഡ ട്രയാംഗിളിലെ ദുരൂഹതകൾ. മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടമായ പോയിന്റ് നെമോ. പുസ്തകങ്ങളിലും സിനിമകളിലും കേട്ട ഈ സ്ഥലങ്ങൾക്ക് പിന്നിലെ സമുദ്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ലോക പ്രശസ്ത സമുദ്ര ഗവേഷകൻ, സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കുസാറ്റിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹത്ത. ആശ്രയ എഫ്എം 90. കേൾക്കാം ജൂൺ 8 ലോക സമുദ്ര ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ ആർ ജെ ശ്രീശാദിനൊപ്പം.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, ഇങ്ങനെ കറുപ്പ് മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ ഈസ് വെയിറ്റിംഗ്. നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ രാംജി ആണ്.
0: രാംജി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
1: നല്ല കാലാവസ്ഥ.
0: നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ? ഫുഡൊക്കെ കഴിച്ചോ?
1: ഇല്ല,
0: കുറച്ചുകൂടെ കഴിയൂ അല്ലേ. ഓക്കെ. അനുപ്രിയ എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു?
1: അനുപ്രിയക്ക് ഇപ്പൊ 2 ദിവസം കൊണ്ട് ഞാൻ വിഷു പറയാത്ത എന്താണെന്നറിയോ?
0: ആ,
1: ഉളക്കായില്ലേ, പുള്ളി രാവിലെ പോകും.
0: രാവിലെ പോകും. ഓക്കെ. അതുകൊണ്ട്
1: ഇത്തയാവുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കേൾക്കാൻ പറ്റില്ല.
0: ഓക്കെ, കേൾക്കാൻ പറ്റില്ല. ഓക്കെ, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇതൊക്കെ പറ്റില്ലേ?
0: ഓക്കെ, നമ്മുടെ ദാസേട്ടൻ പാടിയ പാട്ടല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ? ഓക്കെ, അപ്പൊ അനുപ്രിയക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്തോ
1: അനാമികയ്ക്കും ബാക്കി എല്ലാവർക്കും, നിങ്ങളുടെ സ്റ്റാഫിലെ എല്ലാവർക്കും.
0: ഓക്കെ, എല്ലാവർക്കും വേണ്ടി ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് രാംജു ചേട്ടനാണ്. രാംജു ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കിഴക്കുണരും പക്ഷി എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. കെ ജയകുമാറാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. രവീന്ദ്രൻ മാഷാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ രാംജു ചേട്ടന്റെ കൊച്ചുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും പിന്നെ എനിക്കും ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ്, ഞാൻ ഏഞ്ചൽ, സ്വീറ്റി സോങ് പ്ലേ ചെയ്യാമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഞ്ചൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ അല്ലു അർജുന്റെ ലക്കി ദ റേസർ എന്ന സിനിമയിൽ ഒരു സൂപ്പർ കൂൾ എനർജറ്റിക് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഒരിടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നൊരു പാട്ടായിരുന്നു. എവിടെ നോക്കിയാലും ഈ ഒരു സ്വീറ്റി എന്ന പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് സമയമുള്ളായിരുന്നു. കാരണം അത്രയും അധികം പോപ്പുലർ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു പാട്ട്. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് ഏഞ്ചലിന് വേണ്ടിയിട്ടും എല്ലാ അല്ലു അർജുൻ ഫാൻസിന് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ലക്കി ദ റേസർ എന്ന സിനിമയിലെ ഓ മൈ സ്വീറ്റി എന്ന പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
4: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഫേവറേറ്റ് ആയുള്ള പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
5: ഹലോ, നമസ്കാരം, ഇത് ശാന്ത ചേച്ചിയാണ്.
4: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പിള്ളേര് വിശേഷങ്ങളൊക്കെ പറഞ്ഞോ സ്കൂളിൽ ചേർന്നിട്ട്? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ പറഞ്ഞേ?
5: അവര് ടീച്ചർമാർ രണ്ടുപേരും അംഗൻവാടി ടീച്ചർമാരില്ലാത്തോണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നില്ലെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് ഇറങ്ങിപ്പോരുന്നു.
4: അയ്യോ, എന്നിട്ടോ?
5: എന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്ന് സമാധാനം പറഞ്ഞ് സന്തോഷിപ്പിച്ച് മക്കൾ അവിടെയാണ് ഈ പഠിക്കണ്ടേന്നൊക്കെ പറഞ്ഞ്.
4: ഓക്കെ, അപ്പൊ മിസ് ചെയ്യുന്നുണ്ടല്ലേ, അംഗനവാടി ടീച്ചറിനെ മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ പറഞ്ഞ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ?
5: ഫുഡ് കഴിച്ച് മക്കൾ നേരത്തെ ഉറങ്ങി.
4: പുതിയ കുട്ടികളൊക്കെ എത്ര പേര് വന്നു എന്നിട്ട്?
5: ഞാൻ 5 പേര് വന്നു.
4: ഓക്കെ, 5 പേര് വന്നു അല്ലേ. അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു സമയമാണ്,
5: മക്കൾ ഉറങ്ങി
4: ഉറങ്ങി. ഓക്കെ, ഇനി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ? ഓക്കെ, പെട്ടെന്ന് എന്താ ഈ ഒരു പാട്ട് വേണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ?
5: ഓർമ്മകളൊക്കെ പങ്കുവെക്കുന്ന ഒരു പാട്ടാ, പക്ഷെ നമുക്കത് പുറത്ത് പറയാൻ പറ്റില്ല.
4: ഓക്കെ, എന്തോ ഒരു രഹസ്യമുള്ള പാട്ടാണല്ലേ.
5: രഹസ്യം, ഞാനും ലവ് മാരേജ് ആയിരുന്നു.
4: ഓക്കെ,
5: ഞങ്ങളൊരു വയലിന് അക്ഷര ഇച്ചരയുള്ള ആൾക്കാരായിരുന്നേ.
4: ഓക്കെ, ഓക്കെ, പറഞ്ഞോളൂ.
5: അങ്ങനെ ഈ പാട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് പാട്ടാണ്.
4: ഓക്കെ,
5: വർഷങ്ങളായാലും നമ്മൾ ആ സ്നേഹത്തിന്റെ ആ ഒരു മധുരം നമ്മൾ മറക്കത്തില്ലല്ലോ.
4: മറക്കത്തില്ല, തീർച്ചയായിട്ടും. അപ്പൊ യൗവന കാലത്തെ ഇണക്കുരുവികളായിരുന്നു രണ്ടുപേരും അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സന്തോഷം അങ്ങനെ കേൾക്കുമ്പോ, ഇപ്പോഴും ആ ഒരു ലവ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നറിയുമ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ചേട്ടന്റെ പേരെന്താ?
5: രാജേന്ദ്രൻ.
4: രാജേന്ദ്രൻ, ഓക്കെ. അപ്പോ കല്യാണം ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നു, ലവ് മാരേജ് ഒക്കെ ആയതുകൊണ്ട് ഒരു പൊടിക്ക് സന്തോഷം കൂടുതൽ വരൂലോ. ഓക്കെ, അപ്പോ രാജേന്ദ്രൻ ചേട്ടനല്ലേ പേര്?
5: ഓക്കെ, അതൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ
4: ആ ഓർമ്മകളൊക്കെ ആയി വിറക്കുന്ന സമയത്ത് ഈ ഒരു പാട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു അല്ലേ. ഓക്കെ, അപ്പൊ ചേട്ടന് വേണ്ടിട്ട് തന്നെ ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്യാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ, വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് ഇതാ ഒരു തീരം എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും എന്നൊരു പാട്ടാണ് നമ്മുടെ ഈ ഒരു പാട്ട്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ഹസ്ബൻഡിന് വേണ്ടിയിട്ട് രാജേന്ദ്രൻ ചേട്ടന് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. ചെറുപ്പകാലത്ത് 2 ഇണക്കുരുവികളായിരുന്നു, സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ എന്തായാലും മുന്നോട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ശാന്ത ചേച്ചിയുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, ഹൗ ആർ യു? ഐ ആം അനസ് ഫ്രം കൊട്ടാരക്കര. കുഡ് യു പ്ലീസ് പ്ലേ ദ സോങ് ഫ്രം അങ്കിൾ ബൺ, ഇടയരാഗ രമണ ദുഃഖം, ഡെഡിക്കേറ്റഡ് ടു ഓൾ ആസ്ട്രിയ ലിസണേഴ്സ്. താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനസിക്ക നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക ചോദിച്ചിരിക്കുന്ന പാട്ട് അങ്കിൾ ബൺ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഇടയ രാഗ രമണ ദുഃഖം എന്ന പാട്ട്. രവീന്ദ്രൻ മാഷാണ് ഈ പാട്ടിന് വേണ്ടി മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അനസിക്കയ്ക്ക് വേണ്ടിയിട്ടും നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സമുദ്രം ഇന്നും മനുഷ്യൻ പൂർണ്ണമായും കണ്ടെത്താത്ത മായാലോകം. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മരിയാന ട്രഞ്ചിലെ ഇരുണ്ട ലോകം. ഇന്നും ഉത്തരം കിട്ടാത്ത ബെർമൂഡ ട്രയാംഗിളിലെ ദുരൂഹതകൾ. മനുഷ്യവാസമില്ലാത്ത സമുദ്രത്തിന്റെ ഏറ്റവും ഒറ്റപ്പെട്ട ഇടമായ പോയിന്റ് നെമോ. പുസ്തകങ്ങളിലും സിനിമകളിലും കേട്ട ഈ സ്ഥലങ്ങൾക്ക് പിന്നിലെ സമുദ്ര രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനായി എത്തുന്നു ലോക പ്രശസ്ത സമുദ്ര ഗവേഷകൻ, സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കുസാറ്റിന്റെ മുൻ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഹത്ത. ആശ്രയ FM 90. കേൾക്കാം ജൂൺ 8 ലോക സമുദ്ര ദിനത്തിൽ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാദിനൊപ്പം.

ഇന്ന് സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടിയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരു മെസ്സേജും കൂടി വായിക്കാനായിട്ടുള്ള ടൈമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് അനാമിക കുട്ടി, ജയശ്രീ ടീച്ചർ സുഖമല്ലേ? ടീച്ചർ സുഖമായിട്ടിരിക്കാണ് കേട്ടോ. എന്റെ കസിൻ സുരേഷിന്റെ 17th വെഡിങ് ആനിവേഴ്സറി ആണ്. അവർക്ക് രണ്ടുപേർക്കും വേണ്ടി ജൂണിലെ നിലാമഴയിൽ ഇന്ന് തുടങ്ങുന്ന സോങ് വെച്ചു തരുമോ? അവർക്ക് നിങ്ങളുടെയും എന്റെയും ആശംസകൾ അറിയിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജയശ്രീ ടീച്ചർ മെസ്സേജ് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് 17th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ ജയശ്രീ ടീച്ചറുടെ കസിൻ സുരേഷേടനും വൈഫിനും 1000 ജന്മവാർഷിക വിവാഹ വാർഷിക ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഒരു സ്നേഹവും സന്തോഷവും എക്കാലവും നിലനിൽക്കട്ടെ എന്ന ഏറ്റവും സ്നേഹത്തോടുകൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. എന്റെയും ആശ്രയ FM 90 പേരിലും അതുപോലെ തന്നെ ജയശ്രീ ടീച്ചറുടെ പേരിലും വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുകയാണ്. മാത്രമല്ല രണ്ടുപേരുടെയും കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോസ് വരെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളുടെ ലിസണേഴ്സിന്റെ ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ നമുക്ക് അയച്ചു തരുമ്പോൾ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നമ്മുടെ സുരേഷ് ഏട്ടനും അതുപോലെ തന്നെ വൈഫിന് വേണ്ടിയിട്ടും നമ്മുടെ ജയശ്രീ ടീച്ചർ സ്നേഹത്തോടുകൂടി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മൾ തമ്മിൽ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഈ പാട്ടിന് വേണ്ടി ലിറിക്സ് എഴുതിയിട്ടുള്ളത്. MJ ചന്ദ്രനാണ് കേട്ടോ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദാസേനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. എന്തായാലും ഈ ഒരു പാട്ട് സുരേഷേടനു വേണ്ടിയിട്ടും വൈഫിന് വേണ്ടിയിട്ടും നമ്മുടെ കാസറ്റ് കഫേയിലൂടെ പ്രത്യേകം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ കാസറ്റ് കഫേ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ നേർന്നുകൊണ്ട് ഇറ്റ്സ് മ്യാർജി അനാമിക സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant, Onashraya FM 90.9 നാട്ടാർക്കൊപ്പം. അപ്പോൾ എല്ലാ ലൗഡ് സ്പീക്കറിലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ ആയിട്ട് നമ്മളെല്ലാവരും എത്താറുണ്ട്. അതുപോലൊരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഒരു വലിയ സ്പെഷ്യാലിറ്റിയുള്ള ദിവസമാണ്, June 8 വേൾഡ് ഓഷൻസ് ഡേ. നമ്മൾ ഈ സ്പേസിൽ കോളനി ഉണ്ടാക്കാനും ചൊവ്വയിൽ പോയി താമസിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോഴേ നമ്മുടെ ഈ ഭൂമിയുടെ മുക്കാൽ ഭാവം കിടക്കുന്ന സമുദ്രങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ പിടിയില്ല എന്നതാണ് സത്യം. നമ്മൾ ആകാശത്തേക്ക് നോക്കുന്നതിലും കൂടുതൽ രഹസ്യങ്ങൾ നമ്മുടെ സ്വന്തം ഈ കടലിനടിയിലുണ്ട്. പുറമേ നിന്ന് നോക്കുമ്പോൾ ശാന്തമായിട്ട് കിടക്കുന്ന ഈ കടലിന്റെ ഉള്ളറകളിലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒഴുകിയിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലമായ പോയിന്റ് നിമോയും ടൈറ്റാനിക് ഉറങ്ങുന്ന നോർത്ത് അറ്റ്ലാന്റിക് മുതൽ നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലാത്ത വിചിത്രമായ കടൽ ജീവികൾ വരെ. സോ ഈ സമുദ്ര രഹസ്യങ്ങളിലേക്ക്, ആഴക്കടലിലെ അത്ഭുതങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഇന്ന് എന്നോടൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടി ജോയിൻ ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ദ ഫോമർ ഡയറക്ടർ സ്കൂൾ ഓഫ് മറൈൻ സയൻസ് കിസാറ്റ് ആൻഡ് ദ വൺ അമംഗ് ദി വേൾഡ് ടോപ് 3% ഓഫ് മറൈൻ സയന്റിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഹത്ത. ഹാർട്ട്ലി വെൽക്കം സർ.
3: താങ്ക് യു ശ്രീശാന്ത്.
2: ഓക്കെ, അപ്പൊ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. കാരണം പോഡ്കാസ്റ്റ് അറിയാലോ, യൂട്യൂബിൽ ഒരു പോഡ്കാസ്റ്റ് കൊടുത്തല്ലോ സാർ പിങ്കിന്റെ,
3: അത്
2: അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു കേട്ടോ. ആ സെഷൻ ഞാൻ ഒരു സ്കിപ്പ് പോലും ചെയ്യാതെ കണ്ടു തീർത്തു. ഓക്കെ സാറപ്പം സമുദ്രത്തെ പറ്റി പറയുമ്പോഴേ സമുദ്രത്തിന്റെ അടിത്തട്ടിനേക്കാൾ കൂടുതൽ ചന്ദ്രന്റെ ഉപരിതലത്തിലെ കുറിച്ച് നമുക്ക് അറിയാമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ സമുദ്രത്തിന്റെ ആഴങ്ങൾ ഇന്നും ഇത്രയും ദുരൂഹമായിട്ട് തുടരുന്നത്?
3: പ്രധാനമായിട്ടും നമ്മൾക്ക് അവിടെ എത്തിപ്പെടാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സമുദ്രത്തിന്റെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു പരപ്പാണ്, ഭയങ്കര ഡെപ്ത് ആണ്. ആവറേജ് ഡെപ്ത് 4 കിലോമീറ്റർ ആണ്.
2: 4 കിലോമീറ്റർ?
3: അതെ അതെ. അപ്പൊ അവിടെ ആഴങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാന്നുള്ളത് ഒരുപാട് ഡിഫിക്കൽട്ടീസിനെ ഓവർകം ചെയ്ത് ഒരുപാട് സ്പെഷ്യൽ ലോജിസ്റ്റിക്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് വളരെ മിനിമത്തിൽ നിൽക്കുന്നത്. നമുക്ക് ഡിഫിക്കൽട്ടാണ് പോയി കണ്ടു മനസ്സിലാക്കാനായിട്ട്.
2: ഓക്കെ, അപ്പം ഈ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ പോയ ടൈറ്റൻ എന്ന സമ്പ്രൈന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. അവർക്ക് എന്താണ് സർ ആക്ച്വലി സംഭവിച്ചത്? ആൻഡ് അത്രയും പ്രഷറുള്ള സമുദ്രത്തിനടിയിലെ ജീവികളൊക്കെ എങ്ങനെ ആ പ്രഷറിനെ സർവൈവ് ചെയ്യുന്നത്?
3: അത് വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മൾക്ക് സമുദ്രത്തിന്റെ അടിയിലേക്ക് പോകുമ്പോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഫീലിംഗ് അവിടുത്തെ മർദ്ദമായിരിക്കും. ഓരോ 10 മീറ്ററിനും ഈ പറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. അപ്പൊ നമ്മൾ മരിയാന ട്രഞ്ച് ആണ് ഡീപ്പസ്റ്റ് പോയിന്റ്, അത് 11,000 meters ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 1,100 meter അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഐ മീൻ ബാരർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ്. അപ്പൊ അതിന് നമ്മൾ ഏത് ഡെപ്തിലേക്ക് പോകുന്നു ആ ഡെപ്ത് വെച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന പ്രഷർ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് നമുക്ക് അറിയാം. അതൊക്കെ ക്ലിയർലി ഐഡന്റിഫൈഡ് ആണ്. അപ്പൊ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന പേടകങ്ങളായിരിക്കണം ഉണ്ടാകുന്നത്. ഇപ്പൊ പേടകം ആ പൊട്ടിപ്പോയത് ബേസിക്കലി ഇംപ്ലോഡ് ചെയ്യണ ചെയ്തത്, ഉള്ളിലേക്ക് തകർന്നു വേണ്ട ചെയ്തത്. അതിന്റെ അകത്ത് ഏതോ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. സാധാരണ ഇവര് എല്ലാ കാര്യങ്ങളും ഒരുപാട് ടെസ്റ്റിങ്ങും മോഡലിങ്ങും പ്രഷറും ലാബ് ബേസ്ഡ് ആയിട്ട് അതിന്റെ ടെസ്റ്റിംഗ് ചെയ്തിട്ടായിരിക്കും അത് എടുക്കുക. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഹ്യൂമൻ എറർ ചില സമയത്ത് സംഭവിക്കാം. ഇദ്ദേഹം തന്നെ അതിലുണ്ടായിരുന്ന ഒരു ഫയർസ് എന്താ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്ന് രണ്ടാമത് ഡൈവ് ഡീപ് ഡൈവ് ചെയ്തിട്ടുള്ള ആളാണ്. ബട്ട് അതേ കൂടി സർവൈവ്. പ്രഷർ ഇംപ്ലോഡ് ചെയ്താൽ തീർന്ന പരിപാടി. വളരെ ലോ ടെമ്പറേച്ചർ ആയിരിക്കും ഒരു റീസൺ, ഭയങ്കര ഹൈ പ്രഷർ ആയിരിക്കും. ആനിമൽസ് സർവൈവ് ചെയ്യുന്നത്, ആനിമൽസ് ഒരു ലിവിങ് ഓർഗാനിസംസ് ആണ്. അതപ്പോ ഓരോ തലത്തിലും ഓരോ ഓരോ എൻവയറോൺമെന്റിലും ജീവിക്കാവുന്ന രീതിയിൽ അഡാപ്റ്റ് ചെയ്യണം. ഇപ്പൊ മരുഭൂമിയിൽ ജീവിക്കുന്ന സാഹചര്യം കൊണ്ട് കുറെ പുല്ലുകളോടത്ത് കൊണ്ടുപോയിട്ട് അതിന് ജീവിക്കാൻ പറ്റില്ല. അതിന് കൊണ്ട് കാട്ടിലിട്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അക്വേറിയത്തിലുള്ള മീനെ കൊണ്ടുപോയിട്ട് തോട്ടിലിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറെ ചെറിയ മീൻ വലിയ മീൻ പിടിച്ചു തിന്നും, മനസ്സിലായില്ലേ? അപ്പോ ആഴങ്ങളിൽ ജീവിക്കാനുള്ളവർക്ക് എവല്യൂഷണറി ആയിട്ട് അവരുടെ ഒരു അഡാപ്റ്റേഷൻ സംഭവിച്ച് ആ കപ്പാസിറ്റി ഉള്ളവരാണ് അങ്ങോട്ട് അവിടെ ഓക്യുപ്പൈ ചെയ്യുന്നത്. അല്ലാത്തവരും അവിടെ നിൽക്കാൻ പറ്റില്ല. അവർക്ക് വളരെയധികം സെറ്റപ്പുകളുണ്ട്. അവര് ബോഡിയിൽ വളരെ ബോൺസ് ഒക്കെ വളരെ കുറവായിരിക്കും, ബോൺസ് ഫ്ലെക്സിബിൾ ആയിരിക്കും, തകർന്നു പോകും ബോൺസ് ഒക്കെ, മനസ്സിലായില്ലേ? ബോഡി ഭയങ്കര പ്ലയബിൾ ആയിരിക്കും. പിന്നെ അവിടെ ഫുഡ് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ എന്റെ മൗത്ത് ഭയങ്കര വലുതായിരിക്കും. അപ്പൊ ഏതെങ്കിലും സമയത്ത് അതിന് വരുന്ന ഫുഡാണ് അത് കിട്ടുക, അതങ്ങനെ തന്നെ അത് കമ്മി എടുക്കും ഫുള്ളായിട്ട്. അപ്പൊ ആ രീതിയിലുള്ള, പിന്നെ അതിന് ബയോലൂമിനിസെന്റ് ആയിട്ടുള്ള അതിന് ബയോളജിക്കൽ അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റ് ചെയ്യാവുന്ന ചില സിംബയോട്ടിക് ബാക്ടീരിയകൾ അത് ബോഡിയിൽ ഹാർബർ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള മെക്കാനിസംസ് ഉണ്ട്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, Gunashraya, FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്ന് ജൂൺ 8 ലോക സമുദ്ര ദിനമാണല്ലോ. സോ ഈ സമുദ്ര രഹസ്യങ്ങളെ പറ്റിയൊക്കെ ഇന്ന് അൺലോക്ക് ചെയ്യാൻ

മൺസൂൺ സൈക്ലോൺസ് ഇതൊക്കെ സൈക്ലോൺസ് പൊതുവെ സമ്മറിലാണ് ഉണ്ടാവുക. അപ്പോ കടൽ എന്നുള്ളൊരു സാധനമാണ് ശരിക്കും ആ ഒരു പ്രതിഭാസമാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടാകുന്നതിനും ജീവന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നതിനും കാരണം. ചന്ദ്രനിൽ പോയിട്ട് ജീവിക്കാൻ സാധിക്കുന്നില്ല, ബിക്കോസ് ദേർ ഈസ് നോ ഫ്ലോയിങ് വാട്ടർ. മാർസിൽ പോയി ജീവിക്കാൻ പറ്റില്ല, ദേർ ഇസ് ഓൾ ഫ്രോസൺ. അപ്പൊ ഇതുപോലത്തെ പല സിസ്റ്റംസും ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കിട്ടുന്ന സപ്പോസ് ഇപ്പൊ കിട്ടുന്ന മൺസൂൺ, നമ്മൾക്ക് കിട്ടുന്ന ഈ മൺസൂൺ മഴ മുഴുവൻ ഒറിജിനേറ്റ് ചെയ്യുന്ന, ഈ ശുദ്ധജലം മുഴുവൻ ഒറിജിനേറ്റ് ചെയ്യുന്നത് കടലിലാണ്. കടൽ വാസ്റ്റ് ആണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ട് മൂന്നിൽ രണ്ട് ഭാഗം കടലാണ്. അപ്പൊ ആ കടലിൽ നിന്ന് സമ്മറില് നീരാവിയായിട്ട് ഒരുപാട് മേളിലേക്ക് പോകുന്നുണ്ട്. കര കടലിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ചൂട് പിടിക്കുന്നുണ്ട്. കരയെന്നുള്ള ഏറെ കുറേ കൂടി റൈസ് ചെയ്ത് മേളിലേക്ക് പോകുമ്പോ ആ പോകുന്ന ന്യൂനമർദ്ദം ഉള്ള സ്ഥലത്തേക്ക് ഇവിടെ നിന്നുള്ള ഈ വായു, നീരാവി സമൃദ്ധമായിട്ടുള്ള വായു കടന്നു വരികയാണ്. ആ കടന്നു വരുന്ന സാധനം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചോളം വെസ്റ്റേൺ ഗാട്സ് ഉണ്ട്, മലനിരകളുണ്ട്, അവിടെ തട്ടി തടഞ്ഞിട്ട് മഴ ഇപ്പുറത്ത് നന്നായിട്ട് പെയ്യാണ്, നമുക്ക് ഒരുപാട് മഴ കിട്ടുന്നു. അതേസമയം ആ മലയുടെ അപ്പുറത്തെ സൈഡിലുള്ളവർക്ക് മഴ കിട്ടുന്നില്ല. മഴ നീരാൽ പ്രദേശമാണ് അത്, അവിടെ മഴ വളരെ കുറവായിരിക്കും. അവർക്ക് കിട്ടുന്ന മഴ വേറൊരു സീസണിലാണ് കിട്ടുന്നത്. അപ്പൊ ഈ ന്യൂനമർദ്ദവും എല്ലാം സംഭവിക്കുന്ന ഇതുപോലെയാണ്. ഈ പറഞ്ഞ രീതിയിൽ ഒരുപാട് അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള കൈനറ്റിക്സ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള എയർ സെൽസ്. ഇപ്പൊ നമ്മൾ കടലിൽ കാണുന്ന ഒഴുക്ക് പോലെ തന്നെ കരയിൽ ഈ പറഞ്ഞ എയറിലും സെൽസ് ഉണ്ട്, എയർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു വലിയൊരു ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയുന്ന എപ്പോഴും നിങ്ങൾക്ക് നല്ല കാറ്റ് കിട്ടും. ഈ കാറ്റ് വന്നു നമ്മൾ താമസിക്കുന്ന ഉപരിതലത്തിലും ഇതേ കാറ്റുണ്ട്. പക്ഷേ ആ കാറ്റ് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിൽഡിങ്ങിലും മരത്തിലും ആൾക്കാരുടെ മേത്തും ഒക്കെ അടിച്ച് നമ്മൾ ജീവിക്കുന്ന സ്ഥലം വരെ അങ്ങനെ എത്തുള്ളൂ. പക്ഷെ കടപ്പുറത്ത് നിന്നാണ് നിങ്ങൾക്ക് കാറ്റ് കിട്ടും. അത് കടപ്പുറത്ത് നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴേക്കും ആ കാറ്റിന്റെ എനർജിയൊക്കെ പല ഓബ്സ്റ്റക്കിൾസിൽ തട്ടി തടഞ്ഞ എനർജി യൂസ്ഡ് അപ്പ് ആയി പോകണം. അതേസമയം മുകളിലുള്ളത് ഒന്നും തടയാനൊന്നുമില്ല, ഫ്രീ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫ്ലാറ്റിന്റെ ഒരു 10 നില 12 നില മുകളിൽ കയറി നല്ല കാറ്റായിരിക്കും പല സമയത്ത്. മനസ്സിലായില്ലേ? ഇതാണ് സംഭവിക്കുന്നത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വേനൽക്കാലം കഴിഞ്ഞെത്തുന്ന കാലവർഷത്തെ വരവേൽക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. മഴയ്ക്കൊപ്പം എത്തും മാറാ രോഗങ്ങളും, അതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി ആരംഭിക്കാം. വീടും പരിസരവും ശുചിയാക്കുക, മാലിന്യ സംസ്കരണത്തിൽ ശ്രദ്ധ പുലർത്തുക, കൊതുകുകൾക്ക് പെറ്റുപെരുക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക, കിണറുകളും ജലാശയങ്ങളും വൃത്തിയാക്കുക, ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. രോഗപ്രതിരോധ പ്രവർത്തനം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മഴയെത്തും മുമ്പേ ശുചിത്വം ഉറപ്പാക്കാം, സുരക്ഷ ഉറപ്പാക്കി മഴക്കാലം ആസ്വദിക്കാം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Yes, today is June 8th World Ocean Day. Appo kadalinte kaanapurangale kurichu samsarikkan nammude koodi ullathu loka prashastha samudra gaveshakanum School of Marine Science KISAT-inte former directorumaya ഡോക്ടർ മുഹമ്മദ് ഖത്തയാണ്. സർ, ഈ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ട സയൻസിന് പോലും ഇന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചില നിഗൂഢമായ ശബ്ദങ്ങളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. സയൻസ് ഇതുവരെ കണ്ടെത്താത്ത ഭീകരമായ ജീവികളൊക്കെ ഇപ്പോഴും നമ്മുടെ കടലിന്റെ അടിയിൽ ഉണ്ടെന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ?
3: തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് കണ്ടിട്ടുള്ള കുറച്ച് സാധനം മാത്രം വെച്ചുകൊണ്ട് അതാണ് നമ്മളുടെ ഭൂമിയിലുള്ളൂ എന്ന് പറയുന്നത് മണ്ടത്തരമായിരിക്കും. ഞാൻ പല ആൾക്കാരും പല ഈ പല പ്രശ്നങ്ങളിലൊക്കെ കേൾക്കുമ്പോൾ ഭൂമിയില് 500 സ്പീഷീസ് ഉണ്ട്, അല്ല 1000 സ്പീഷീസ് ഉണ്ട്, കടലിൽ 500 സ്പീഷീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കടലിൽ ഉള്ളതിന്റെ ഒരു ഹാർഡ്ലി ഒരു 10-12-13 ശതമാനമാണ് നമുക്ക് അറിവുള്ളത്. നമ്മളുടെ ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞ ഒരു 10-85% സാധനങ്ങൾ നമുക്ക് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. അതിലും വലിയ ജീവികൾ, ഞാൻ ന്യൂസിലൻഡിൽ പോയപ്പോ ഒരു സാധനം കണ്ടിട്ടുണ്ട്, അതായത് ജയന്റ് സ്ക്വിഡ് എന്ന് പറയും. ഈ ജയന്റ് സ്ക്വിഡ് ഒക്കെ അന്റാർട്ടിക് വാട്ടേഴ്സിലൊക്കെയാണ്. ഈ ജയന്റ് സ്ക്വിഡ് എന്ന് വെച്ചുകഴിഞ്ഞാല് അതിന്റെ ഒരു 650-700 kg ഉള്ള സാധനം. ഞാൻ മ്യൂസിയത്തിനകത്താണ്, ന്യൂസിലൻഡിലെ നാഷണൽ മ്യൂസിയത്തില്. അവരത് പെട്ടിട്ട് അവർ തന്നെ ടോ ചെയ്ത് കൊണ്ടുവന്നിട്ട് അതേപടി ലിഫ്റ്റ് ചെയ്ത് വലിയൊരു ചേമ്പറിൽ പ്രിസർവേറ്റീവ് ഫോർമാലിറ്റി ഒക്കെ ഉള്ള ചേമ്പർ ഒരു ടാങ്കിലൊക്കെ മാറ്റിട്ട് പ്രിസർവ് ചെയ്തേക്കാണ്. അതിന്റെ ലെങ്ത് തന്നെ എനിക്ക് വന്ന ഒരു 30-40 അടിയോ മേളിലോ മറ്റുമാണ്. അതുപോലത്തെ ജയന്റ് സ്ക്വിഡ് ഉണ്ട്, വളരെ ജയന്റ് ആയിട്ടുള്ള ക്രാബ്സ് ഉണ്ട്, പിന്നെ വേറെ ചില ഓഫ്കോഴ്സ് തിമിംഗലത്തിൽ നമുക്ക് അറിയാലോ. അപ്പൊ ഇതൊക്കെ നമ്മളുടെ വലയപ്പെട്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. ഈ കാണാത്ത അതുപോലെ ഭയങ്കര വലിയ ഒക്ടോപ്പസസ്, അതായത് കിനാവള്ളി വളരെ വലുതുണ്ട്. കടലിൽ പലപ്പോഴും പല ജീവികളും വളരെ വലുതായിരിക്കും. വലുത് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൽ ഒരു പരിധിവരെ അതിന്റെ വെയിറ്റിനെ സപ്പോർട്ട് ചെയ്യും. അത് മേളിലാണ്, താഴെ ഉള്ളിടത്തും ഉണ്ടാകാം, പക്ഷെ നമ്പർ ഭയങ്കര കുറവായിരിക്കും. പിന്നെ ഫുഡ് അവൈലബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. താഴേക്ക് പോകുന്നതോറും ഫുഡ് അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ട് താഴേല് അത് സപ്പോർട്ട് ചെയ്യുന്ന ലൈഫിന്റെ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും.
2: വെയിലാണല്ലോ ബ്ലൂ വെയിൽ,
3: നമുക്ക് അറിയാവുന്നത് ബ്ലൂ വെയിൽ.
2: അതിനേക്കാൾ വലിയ ജീവികൾ കാണുമായിരിക്കും അല്ലേ?
3: ഉണ്ടാവോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ റെക്കോർഡഡ് ആയിട്ടുള്ള സാധനം അതാണ്. പക്ഷെ ചിലപ്പോ ഒരു റെക്കോർഡ് ചില സമയത്ത് അവർ പറയും വലിയൊരു സാധനത്തിന്റെ ഫോസിൽ കിട്ടിയിട്ടുണ്ട്, ചിലപ്പോ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാകാം, ഇല്ലെങ്കിൽ അങ്ങനെ പറയാം. അപ്പൊ ഞാൻ അതുകൊണ്ട് ഉണ്ടാവില്ല എന്ന് പറയാനായിട്ട് ഞാൻ തയ്യാറല്ല. ബിക്കോസ് എനിക്ക് അറിയാൻ പാടാത്തൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞത് മണ്ടത്തിട്ട് വരിക്കും. ചിലപ്പോ സാധ്യതകൾ എപ്പോഴും പല നമ്മൾ അതിശയിപ്പിക്കുന്ന പല സാധനങ്ങളിലും ഈ പ്രകൃതിയുടെ നിഗൂഢതകളിൽ നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നും മനുഷ്യൻ പൂർണ്ണമായിട്ട് കണ്ടെത്താത്ത മായാലോകമായ സമുദ്രത്തെ പറ്റി നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Ashraya FM 19 adinappum natarkuppum. Yes, appo inu June 8 loga samudra dinamaanalle. So ee samudra rahasyangale pettiyoga inu unlock cheyan nammude World Ocean Day special interview inu ennodoppum join cheyidirikkunathu loga prashastha marine researcherum School of Marine Science QSAT-inte former directorumaya Dr. Mohammed Athiyan. ഓക്കെ, അപ്പം കടലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കടലിന്റെ ചൂട് കൂടുന്നു, ഐസ് ഉരുകുന്നു എന്നൊക്കെ സയന്റിസ്റ്റുകൾ പറയുന്നുണ്ടല്ലേ. അപ്പം ഭാവിയിൽ നമ്മുടെ ഈ കേരളത്തിന്റെ ചില ഭാഗങ്ങൾ കടലെടുക്കാനും നമ്മുടെ ഈ മാപ്പ് തന്നെ മാറാനും ചാൻസ് ഉണ്ടോ?
3: വളരെ സാധ്യതയുള്ളു, വളരെ സാധ്യത. നമ്മൾ ആ സാധ്യതകൾ ഇല്ലാതാക്കാനാണ് ഈ ക്ലൈമറ്റോളജിസ്റ്റും മോഡലേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതിന് കാരണം, സാധ്യത എന്ന് പറയുന്ന കാരണം, ഞാൻ സൗത്ത് പസഫിക്കിലെ ചെറിയ ചെറിയ സ്മോൾ ഐലൻഡ്സിൽ പോയിട്ടുണ്ട്. ഞാൻ ഫിജിയിൽ 3 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് പസഫിക്കിലെ ഫാക്കൽറ്റി ആയിട്ട്. അപ്പോ അവരുടെ അത് റീജിയണൽ യൂണിവേഴ്സിറ്റി ആണ്, 12 ചെറിയ പസഫിക് രാജ്യങ്ങൾക്ക് ഒന്നിച്ചുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പൊ അതിലെ ചെറിയ രാജ്യങ്ങളിലെ ടോങ്കയിൽ പോയിട്ടുണ്ട്, സോളമൻ ഐലൻഡിൽ പോയിട്ടുണ്ട്, കിരിബാസ്, ന്യൂവേ, ചില ഐലൻഡ്സിലൊക്കെ ആൾക്കാർ ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. ഇപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീ ലെവൽ റൈസ് വരുമ്പോൾ ഏറ്റവും പെട്ടെന്ന് അഫക്റ്റ് ആയി പോകുന്ന ചെറിയ ചെറിയ ഐലൻഡ്സും കോസ്റ്റൽ പ്രദേശങ്ങളുമാണ്. അപ്പൊ ഈ കോസ്റ്റലിലാണ് ഓൾ ബിഗ് സിറ്റീസൊക്കെ. ഈ ചെറിയ ചെറിയ ഐലൻഡ് നേഷൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞ അവിടെ ആകെ 10,000 പേര് 7,000 പേരൊക്കെ ഉള്ളൂ. അവരൊന്നും ആൾക്കാർ വലിയ കാര്യമായിട്ട് കൗണ്ട് ചെയ്യണമെന്നുള്ളതാണ് വാസ്തവം. ആ രാജ്യങ്ങളിലെ ആൾക്കാരാ. പിന്നെ അവർക്ക് ഓസ്ട്രേലിയൻ ന്യൂസിലൻഡൊക്കെ അവർക്ക് റെസിഡൻസി പി ആർ ഒക്കെ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ടും അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് അവരുടെ പ്രശ്നം കൊണ്ടല്ല അവർ മുങ്ങിപ്പോകുന്നത്. അവരുടെ ഇക്കോളജിക്കൽ ഫുട് പ്രിന്റ് വളരെ കുറവാണ്. അവർ കാറ് അധികം യൂസ് ചെയ്യുന്നില്ല, ഇൻഡസ്ട്രീസ് ഇല്ല. പക്ഷേ ഗ്ലോബലി മറ്റ് സ്ഥലങ്ങളിൽ ഫ്യൂസിൽ ഫ്യൂവലും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഫലമായിട്ട്, ഇൻക്രീസിന്റെ ഫലമായിട്ട് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നു, ഐസ് മെൽറ്റ് ചെയ്യുന്നു. സീ ലെവല് മെൽറ്റ് ചെയ്യുന്ന വെള്ളത്തോളം കൂടാതെ ടെമ്പറേച്ചർ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സും കൂടി നടക്കും. അപ്പൊ അതൊക്കെ അതിന്റെയൊക്കെ ഫലമായിട്ട് വെള്ളം സീ ലെവല് റൈസ് ചെയ്യുമ്പോൾ ആദ്യം വെള്ളത്തിന്റെ അടിയിൽ പോണ ഈ ചെറിയ പാവപ്പെട്ട ആൾക്കാരും പാവപ്പെട്ട ഐലൻഡ്സും ഒക്കെയാണ്. അവർക്കൊക്കെ അവിടെയൊക്കെ തന്നെ താമസിക്കാനാണ് അവർ താല്പര്യം, പക്ഷെ അവര് മുങ്ങിപ്പോകും കാലക്രമേണ. അതുപോലെ തന്നെ നമ്മളുടെ ഇവിടത്തെ കോസ്റ്റ്, നമ്മളുടെ ഇവിടെ മാത്രമല്ല, ടോക്കിയോ ആണെങ്കിലും റോട്ടർഡാം ആണെങ്കിലും ലോസ് ആഞ്ചലസ് ആണെങ്കിലും സിഡ്നി ആണെങ്കിലും മെൽബൺ ആണെങ്കിലും മുംബൈ, ചെന്നൈ, കൊച്ചി, വൈശാഖ്, കൊൽക്കത്ത, നിങ്ങൾ നോക്കിയ എല്ലാ സിറ്റീസും കോസ്റ്റലാണ്. ലോകത്തിന്റെ ഒരു 30-40% ആൾക്കാർ ഇപ്പോഴും ജീവിക്കുന്നത് കോസ്റ്റലിനോടും അതിനോട് അടുത്ത പ്രദേശങ്ങളിലാണ്. അപ്പൊ അവിടെയൊക്കെ വെള്ളം ഡെഫിനറ്റ് ആയിട്ടും കയറി കയറി വരും എന്നുള്ളതായിരുന്നു നമുക്ക് ആ കൊച്ചിലാം കണ്ടെന്നിരിക്കുകയാണ്. പക്ഷെ അതിനെ നള്ളിഫൈ ചെയ്യാനായിട്ട് മനുഷ്യൻ ഒരു വളരെ ക്രിയേറ്റീവ് സ്പീഷീസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പീഷീസ് മനുഷ്യൻ തന്നെയാണ്. മനുഷ്യന്റെ കഴിവുകൾ അപാരമാണ്. മനുഷ്യൻ അപ്പൊ ഇതിന്റെ റീസൺ കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് മനസ്സിലാക്കി, ഇൻക്രീസിങ് കാർബൺ ഡയോക്സൈഡ് ആണ് എന്ന് മനസ്സിലാക്കിയ തൊട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ സോളാർ പാനൽ വെച്ചിട്ടുണ്ടാക്കുന്നു, ഇലക്ട്രിക് കാർ ഉണ്ടാക്കുന്നു, ആ ഹൈലി എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, എ സി വാങ്ങിക്കുന്നു. നമ്മൾ മനുഷ്യൻ കണ്ടുപിടിക്കുന്നതേ ഇരിക്കും. അപ്പൊ മനുഷ്യന്റെ കേപ്പബിലിറ്റി വെച്ചിട്ട് അവൻ ഏതെങ്കിലും സമയത്ത് പെട്ടെന്ന് നടക്കില്ല, ബിക്കോസ് ഓൾറെഡി ദേർ ഇസ് എ കോൺസെൻട്രേഷൻ വിച്ച് ഈസ് ഹൈ. അപ്പൊ അത് കുറഞ്ഞു വരാൻ, അതിൽ നിന്ന് കൂടാതിരിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് കൂടാതിരിക്കാൻ കാലക്രമേണ കുറച്ചുകൊണ്ടിരിക്കുക. ഐ മീൻ മറ്റു രീതിയിലുള്ള ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാർബൺ ക്യാപ്ചർ സിസ്റ്റം വരെ മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കും. മരങ്ങൾ പഠിപ്പിക്കുക, മറ്റു രീതിയിൽ ഗ്രീനറി ക്രിയേറ്റ് ചെയ്യുക, കടലിൽ ആൽഗേനെ വളർത്തുക, ആർട്ടിഫിഷ്യൽ ആയിട്ട് കടലിൽ ഒരുപാട് സീവീഡ് കൾച്ചർ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ പ്രാക്ടിക്കൽ ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അതിൽ കൂടിയൊക്കെ ചിലപ്പോൾ കൺട്രോൾ ചെയ്താൽ ഈ പറഞ്ഞ നമ്മൾ മുങ്ങിപ്പോകാതിരിക്കാൻ ഉള്ളതിലോട്ട് നിൽക്കും. പക്ഷെ മുങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതില്ലാതാക്കാനാണ് ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Yes, today is June 8th World Ocean Day. Appo kadalinte kaanapurangale kurichu samsarikkan nammude koodi ullathu loka prashastha samudra gaveshakanum School of Marine Science KISAT-inte former directoruma Dr. Muhammad Khattayanu. Sir, ee 2004 le tsunamikku sheshu kadalinte kekkumbo thanne palarkkum ullinte ullil pedi undalle. Oru samudra gaveshakan enna nilayil chodikkana Arabi kadalile allengil Kerala theerathu ഇനിയും ഒരു സുനാമി വരാനുള്ള ചാൻസ് ഉണ്ടോ?
3: ഒരിക്കലും നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റൊന്നുമില്ല. ഇപ്പൊ തന്നെ നമ്മള് ഞാൻ മറൈൻ ബയോളജി പഠിച്ച ആളാണ്. 86-88 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ മറൈൻ ബയോളജി പഠിച്ച ആളാണ്. അന്ന് ഞങ്ങൾക്ക് മറൈൻ ജിയോളജി ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ നമുക്ക് സുനാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. സുനാമി എല്ലാ പരീക്ഷകർക്കും ചോദിക്കുന്ന ഷോർട്ട് നോട്ടാണ്. അപ്പൊ അതിന്റെ നമുക്കറിയാം, 86 ഒരു ഹ്യൂജ് ടൈഡൽ വേവ് ആണ് ആസ് എ റിസൾട്ട് ഓഫ് കടലിനടിയിലുള്ള എക്സ്പ്ലോഷൻ അഗ്നിപർവ്വതം പൊട്ടുന്നത് കൊണ്ട് ഇല്ലെങ്കിൽ വോൾക്കാനിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അത് ഭയങ്കര വേവ്സ് ആയിരിക്കും. നമ്മൾ ആരും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ആക്ച്വലി 2004 സുനാമി നടക്കുമ്പോൾ ഞാൻ ഫിജി ഐലൻഡ്സിലാണ്. അന്നത്തെ ദിവസം ഞാൻ എന്റെ വീട്ടിലോട്ട് വിളിച്ചത്. അതിനുവെച്ചാൽ രാവിലെ ഞാൻ ബിബിസി, ഞാൻ എല്ലാ ദിവസം ബിബിസി നോക്കും. രാവിലെ നോക്കുമ്പോഴേ ഞാൻ കണ്ടത് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, ഇന്തോനേഷ്യയുടെയും അവിടെയൊക്കെ കുറച്ച് ഡാമേജ് ഉണ്ട്. പിന്നെ ഐ വാസ് റൈറ്റിംഗ് എ പേപ്പർ. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും വൈകുന്നേരം ഞാൻ നോക്കുമ്പോഴേക്കും ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ, ചെന്നൈയിൽ മരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ രാവിലെ ഞാൻ വിളിച്ച്, അപ്പൊ എന്റെ വാപ്പയൊക്കെ ഫോൺ എടുത്ത്. വൈകുന്നേരം വിളിച്ചപ്പോ ആരുമില്ല, എല്ലാവരും ഇവിടുന്ന് വിട്ട്. കൊച്ചിയിലുള്ള എന്റെ സിസ്റ്ററിന്റെ വീട്ടില് അവരന്ന് കൊച്ചിന്റെ ഫാമിലി സ്കൂളിലാണ് താമസിക്കണം. ഹയസ്റ്റ് പോയിന്റിലോട്ട് അവര് പോയി. എന്റെ വീട് വൈപ്പിന് ഐലൻഡിലാണ്. ഞാൻ കടലിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുന്ന് വിട്ടു പോകാൻ ഉദ്ദേശിക്കണില്ല. കടല് മുങ്ങിയപ്പോയാലൊക്കെ ഞാൻ ഇവിടെ തന്നെ, എനിക്ക് അവിടെ ഇഷ്ടം. ഞാൻ എന്റെ ജനിച്ചു വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും താമസിക്കുന്നത്. ഞാൻ കടപ്പുറത്ത് ഇന്നലെയും പോയിണ്ടായിരുന്നു. ഇന്നും മിക്കവാറും പോകും. വൈകുന്നേരം വേൾഡ് ഓഷ്യനായിട്ട് ഞാൻ ബീച്ച് ക്ലീനിങ് ഓൾറെഡി അറേഞ്ച്മെന്റ്, 8:30 നമ്മുടെ പരിപാടികൾ തുടങ്ങും. അപ്പൊ സുനാമി വന്നുകൂടാന്നൊന്നുമില്ല. ഈ ഫുക്കുഷിമ പ്ലാന്റ് ജപ്പാനിലെ അടിച്ചു പോയത്, അതിനുശേഷം ഉണ്ടായ ഒരു സുനാമിയില്, ഫുക്കുഷിമ പ്ലാന്റ് പോകുമ്പോഴേ അവര് ജപ്പാനിലൊക്കെ എന്തുമാത്രം അഡ്വാൻസ് സിസ്റ്റംസ് അവർ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ പ്ലാന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്ലാന്റ് ഒരു 9.3 ഒരു റിക്ടർ സ്കെയിലുള്ള ഒരു എർത്ത്ക്വേക്ക് അവരടുത്ത് കോസ്റ്റൽ ഇതിലുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ് തകർന്നു പോയില്ലേ. ഈവൻ ഐ ഹാവ് എ പ്രോജക്ട് അതുമായിട്ട് റിലേറ്റഡ്. ഫുക്കുഷിമയിൽ ഉണ്ടായ ഡേഞ്ചറും നമ്മളുടെ ഈ പറഞ്ഞ ചാവറ ഭാഗത്തുള്ള കരിമണലിൽ നിന്നുള്ള റേഡിയേഷൻ കൂടുതൽ നാച്ചുറൽ റേഡിയേഷനും ഫുക്കുഷിമ പ്ലാന്റിലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ മാൻമേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുനാമിയുടെ ഭാഗത്തായിട്ട് റിലീസ് ചെയ്യപ്പെട്ട ഇതും കൂടി സ്റ്റഡി ചെയ്യാനായിട്ട് ജാപ്പനീസിലുള്ള കുറച്ച് സയന്റിസ്റ്റുമായിട്ട് നമുക്ക് റിസർച്ച് പ്രോജക്ട് ഉണ്ട്. അവര് ഒന്ന് രണ്ട് പേപ്പേഴ്സ് നമ്മൾ പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രശ്നമുള്ള ലെവലിലുള്ള റേഡിയേഷൻ അവിടെ ഇല്ല എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സുനാമി വന്നുകൂടായിക്കൊന്നുമില്ല. ഡെഫിനറ്റ്ലി ഇപ്പൊ ഞങ്ങളുടെ ഐലൻഡിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 30 ശതമാനത്തോളം സ്ഥലം വാസയോഗ്യമല്ല. ശരിക്കും ഞാനൊക്കെ കടപ്പുറത്ത് പോയി സ്കൂൾ ലെവലില് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോയി ചാടി കിടക്കുകയും എല്ലാം ചെയ്തത് തോടുകളും ആ ഭാഗത്തിനാണ് വീടുകളും അവരൊക്കെ അവിടെ നിന്നൊക്കെ വിട്ടു പോകുന്നു. എന്ന് വെച്ചാൽ അവിടെയൊക്കെ എപ്പോഴും വെള്ളക്കെട്ടാണ്. ഇപ്പൊ ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. നിവൃത്തിയില്ലാത്തോണ്ട് ഇരിക്കണാണ്. എന്ന് വെച്ചാൽ അവിടെ സെപ്റ്റിക് സിസ്റ്റംസ് വർക്ക് ചെയ്യില്ല, ഫ്രഷ് വാട്ടർ സപ്ലൈ പ്രശ്നമാണ്, വീട്ടിലൂടെ ചെടി വളർത്താൻ പറ്റില്ല, വീടിനകത്തോടെ നടന്നു കയറണമെങ്കിൽ എല്ലാ ദിവസവും കയറി നീന്തി കയറണം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവർക്ക് സ്ഥലം വിൽക്കണമെങ്കിൽ വേണമെങ്കിൽ വാങ്ങിക്കണ്ടേ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഐ എം സീയിങ് ഇറ്റ്. ആ എഫക്ട് ഞാൻ കാണുന്നതാണ് റെഗുലർ ആയിട്ട്. ഞാൻ ഈ സ്ഥലങ്ങളിൽ തന്നെ ജീവിക്കുന്നതാണ്. ഞാൻ എൻവയോൺമെന്റൽ റെസ്റ്റോറേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഞാൻ അത്യാവശ്യം റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അത് പോസിബിലിറ്റി ഒരിക്കലും നൽകാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറയുന്നത് എപ്പോഴേ നമ്മളുടെ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വാപ്പ 90 വയസ്സ് വരെ ജീവിച്ചു. 90 വയസ്സിൽ ആദ്യമായിട്ടാണ് എന്റെ വാപ്പ 2011 പ്രളയം കാണുന്നത്. നമ്മളൊക്കെ ഈ ജനറേഷൻ പെട്ടതെന്ന് നമ്മളത് കണ്ട് മനസ്സിലായില്ലേ. അതിനു മുമ്പുള്ള ആൾക്കാരത് കണ്ടത് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ 100 വർഷം മുമ്പ് എപ്പോഴും സംഭവിച്ചിരുന്ന ആ സമയത്തുള്ള കുറച്ച് പേര് കണ്ടു കാണാം. അപ്പൊ നമ്മള് ഈ എർത്തിന്റെ ഒരു ലൈഫ് സ്പാൻ ഒക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെയൊക്കെ ലൈഫ് ഫ്യൂ സെക്കൻഡ്സ് ആണ് ശരിക്കും. അതിൽ ചിലപ്പോഴും നമ്മൾ ഇതുപോലത്തെ ഇവന്റ്സ് ഒക്കെ കാണും. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഇനി വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു കൺസേൺ. ചിലപ്പോ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോ. പിന്നെ പറഞ്ഞോ എന്തുമാത്രം ഉൽക്കകൾ പാറി നടക്കുന്നുണ്ട്. അതൊരെണ്ണം വന്ന് ഇടിച്ചിട്ട് ഇവിടുത്തെ ഡിനോസോർ ഉൾപ്പെടെ ഒരുപാട് സാധനം വൈപ്പ് ഔട്ടായി പോയി. മനസ്സിലായില്ലേ. നെവർ നോ, ലൈഫ് ഈസ് സോ മിസ്റ്റീരിയസ്. അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റില്ല.
2: അൺപ്രെഡിക്റ്റബിൾ ഓൾസോ അല്ലേ.
3: അൺപ്രഡിക്റ്റബിൾ ആണ്, തന്നെ വിചാരിക്കുന്ന ആളാണ് ഞാൻ. ബട്ട് ഐ എം നോട്ട് കെയർഡ് ഓർ ഫിയർ അബൌട്ട് ദീസ് തിങ്സ്. ഞാൻ വളരെ സന്തോഷമായിട്ട് എന്റെ നാട്ടിൽ താമസിക്കുന്നു. കടൽ കയറി വന്നാലും ഒക്കെ എവിടെ തന്നെ താമസിക്കും, സുനാമി വന്നാലും ഞാൻ ഈ നാട്ടിൽ തന്നെ താമസിക്കും, അത് സംശയമൊന്നുമില്ല.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ട് കണ്ടെത്താത്ത മായാലോകമായ സമുദ്രത്തെ പറ്റി നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോ ആരും എങ്ങനെ പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ആശ്രയ FM 90 നാടിനൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദ് ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 nadinoppum natarkuppum. Yes, appo inne June 8 loga samudra dinamaanu. സോ ഈ സമുദ്ര രഹസ്യങ്ങളെ പറ്റി ഒക്കെ ഒന്ന് അൺലോക്ക് ചെയ്യാൻ നമ്മുടെ ഈ വേൾഡ് ഓഷൻ ഡേ സ്പെഷ്യൽ ഇന്റർവ്യൂവില് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ലോക പ്രശസ്ത മറൈൻ റിസർച്ചറും സ്കൂൾ ഓഫ് മറൈൻ സയൻസ് ക്യുസാറ്റിന്റെ ഫോർമർ ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് ഖത്തിയാണ്. അപ്പൊ നമ്മൾ ഈ കടലെന്ന് പറയുമ്പോഴേ നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായ ഒരു വേർഡാണ് ചാകർ അല്ലെങ്കിൽ മഡ് ബാങ്ക് എന്ന്
3: പറയുന്നല്ലേ.
2: ആക്ച്വലി ശരിക്കും സമുദ്രശാസ്ത്രപരമായിട്ട് നോക്കുമ്പോഴേ എന്താണ് ഈ ചാകര സമയത്ത് കടലിനടിയിൽ സംഭവിക്കുന്നത്?
3: വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. വളരെ താല്പര്യവും ആൾക്കാർക്കുള്ള ഒരു സാധനമാണ് ചാകര എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ. ശരിക്കും പറഞ്ഞപ്പോ നമ്മുടെ മൺസൂൺ സമയത്ത് കടൽ ഭയങ്കര റഫാണ്. നമ്മൾ കേരളത്തിൽ താമസിക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു വറുതിക്കാലവും കൂടിയാണ് ആ സമയം. അപ്പോ ശരിക്കും ഈ ചാകര സംഭവിക്കുന്നത് അതിന് രണ്ടുമൂന്ന് തിയറീസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മൺസൂൺ ടൈമിൽ ഉണ്ടാകുന്ന റിവറിൽ നിന്നുള്ള റൺ ഓഫും ലാൻഡ് റൺ ഓഫും ആയിട്ട് വേമ്പനാട് കായലിൽ കൂടി നമ്മുടെ ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ കൂടി അല്ലെങ്കിൽ റിവറിൽ കൂടി ഒരുപാട് സെഡിമെന്റ് ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്. ഈ ട്രാൻസ്പോർട്ട് കടലിൽ വരും. കടലിൽ വന്നു കഴിഞ്ഞിട്ട് കടലിന്റെ മുകളിലും താഴെയൊക്കെ ഉള്ള കറണ്ടുകളൊക്കെ വളരെ വ്യത്യസ്ത രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യണത്. അപ്പൊ ഈ കടലിൽ നിന്നുള്ള ഈ കറണ്ടിന്റെ ഒക്കെ ഭാഗമായിട്ട് ചില ഭാഗങ്ങളിൽ ഇത് ഗെറ്റ് സസ്പെൻഡഡ്. അപ്പൊ ഗെറ്റ് സസ്പെൻഡഡ് ആവുമ്പോ ഇത് ഭയങ്കര തിക്കാണ് വാട്ടർ. ആ തിക്ക് വാട്ടർ ആയി കഴിയുമ്പോഴേക്കും അവരെ മറ്റേ വേവാക്ഷൻ ഉണ്ടാകണം, അത്രയുമുള്ള വേവാക്ഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പൊ അതൊരു സൈലന്റ് ആയിട്ട് കിടക്കും. സൈലന്റ് ആയിട്ട് കിടക്കുമ്പോൾ ആ ഭാഗത്ത് നമ്മളുടെ ഈ കൺട്രി ബോട്ട്സിനും ചെറുവഞ്ചിക്കും മറ്റു കുഞ്ഞു കുഞ്ഞു ബോട്ടുകൾക്കൊക്കെ വന്ന് ഓപ്പറേറ്റ് ചെയ്യാനും അവിടുന്ന് മീൻ പിടിക്കാനും എന്നുവെച്ചാൽ ആ ഭാഗത്തേക്ക് മീനിന്റെ അക്യൂമുലേഷൻ ഉണ്ടാവും. ഒരു തിയറി പറയുന്നത് അവിടെ ഒരുപാട് ന്യൂട്രിയൻസും സാധനമൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ കൂടെ ഫുഡ് അവൈലബിലിറ്റി മീൻ ഉണ്ടാവും. അപ്പൊ മീൻ ഒരുപാട് വരും. അപ്പൊ ആൾക്കാർക്കാണെങ്കിൽ മറ്റു വിധത്തിൽ ആൾക്കാർക്ക് കടലിൽ പോകാൻ പറ്റില്ലാത്ത സ്ഥലത്ത് ചാകര ഉള്ളപ്പോഴും ചാകരയുടെ അടുത്ത് പോയി ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ബിക്കോസ് ഡെഡ് ആയിട്ടുള്ള കര എന്നുള്ള രീതിയിലാണ് ഭയങ്കര ചത്ത പോലെ കിടക്കണത് അനക്കൂല്ലാതെ. ബിക്കോസ് ഓഫ് ദി ഹ്യൂജ് സെഡിമെന്റ് സസ്പെൻഷൻ ഇൻ ദി വാട്ടർ. അപ്പൊ ഈ ചെളിയുടെ സസ്പെൻഷൻ ആണ് അതിന്റെ അകത്തുള്ളത്. അപ്പൊ അവിടെ പോയിട്ട് ആൾക്കാർ മീൻ പിടിക്കുക. അപ്പൊ ആൾക്കാർ വളരെ സന്തുഷ്ടരാണ്, ചാകര കിട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോള് കിട്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് ഒരു റീസൺ. പിന്നെ ചിലർ പറയുന്നത് മൺസൂൺ സമയത്തുള്ള വിൻഡ് ഇങ്ങനെ ഈസ്റ്റ് ഡയറക്ഷനിൽ വീശുമ്പോൾ അങ്ങോട്ട് വെള്ളം നീങ്ങി പോകുമ്പോൾ ആ വെള്ളത്തിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് അടിയുന്ന ഈ പറഞ്ഞ സെഡിമെന്റ് ഉള്ള വെള്ളം, സെഡിമെന്റ് ലോഡഡ് ആയിട്ടുള്ള വെള്ളം മേളിലേക്ക് കയറി വരും. അപ്പൊ ആ വെള്ളത്തിന് ഓക്സിജൻ കുറച്ച് കുറവായിരിക്കും. അപ്പൊ ഓക്സിജൻ കുറവായതുകൊണ്ട് മീനൊക്കെ മേളിൽ വന്ന് നിൽക്കും ശ്വസിക്കാനായിട്ട്, മനസ്സിലായില്ലേ. അപ്പൊ മീൻ ഒരുപാട് മേളിലുള്ളത് നമുക്ക് കാണാൻ പറ്റും. മീൻ അങ്ങോട്ടേക്ക് അക്യൂമുലേറ്റഡ് ആവും. അപ്പൊ അവരേക്ക് പിടിക്കാൻ എളുപ്പമാണ്. ആൻഡ് സെഡിമെന്റിന്റെ ഈ ഹെവിനെസ് ഉള്ളത് കൊണ്ട് വെള്ളം വളരെ ക്വയറ്റ് ആയിട്ട് നിൽക്കും. അതൊക്കെയാണ് അക്സെപ്റ്റഡ് തിയറീസ്.
2: ഒരുപാട് പേർക്ക് ഇത് എന്താണ് സംഭവം എന്ന് പലർക്കും അറിയത്തില്ല.
3: അതെ, ഓക്കെ ഓക്കെ. ഇപ്പൊ മഡ് ബാങ്ക്സ് ആണ്, ഇംഗ്ലീഷ് മഡ് ബാങ്ക്സ് ആണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെ അത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന, ഇയർലി സംഭവിക്കുന്ന സ്ഥലം ആലപ്പുഴ തന്നെയാണ്. ആലപ്പുഴ ഭാഗത്തുള്ള പുറക്കാട് സൈഡിലാണ്. പിന്നെ ചാവക്കാട് സൈഡിലുണ്ട്. ചാവക്കാട് അത്യാവശ്യം കൺസിസ്റ്റന്റ് ആണ്. പിന്നെ ഇടയ്ക്ക് കൊച്ചിയുടെ ഓക്കൊച്ചി ചിലപ്പോ ഡെവലപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ മാത്രമല്ല മഹാരാഷ്ട്രയിലും കർണാടകയിലും ഒക്കെ കോസ്റ്റൽ ബെൽറ്റിൽ ഇതേപോലത്തെ സെഡിമെന്റ് ട്രാൻസ്പോർട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ചില ചാകരകൾ സംഭവിക്കാറുണ്ട്. ഈ സബ്ടെറേനിയൻ അതായത് ഈ കായലിന് അടിത്തട്ടിൽ കൂടിയുള്ള സെഡിമെന്റ് ആണ് വരുന്നതിനുള്ള ചില റീസൺസ് അവർ പറഞ്ഞത് ഈ അടിത്തട്ടിൽ കാണുന്ന ചില മീൻ, ഈ ചെളിയിലൊക്കെ പൊതഞ്ഞു കിടക്കുന്ന ടൈപ്പ് മീനുകൾ ഈ ചാകര സമയത്ത് കിട്ടും അത്ര ഇതിനകത്ത്. ദാറ്റ് മീൻസ് ആ സെഡിമെന്റിന്റെ കൂടെ ഇളകി പോരുന്നതാണ് ഇതൊക്കെ, മനസ്സിലായില്ലേ. ഇത് അടിയിൽ ഭയങ്കര ഒഴുക്കാണ് ഈ സാധനം. ഇത് ഇത്രയും സാധനം ഈ റിവറിൽ കൂടി വന്ന് നമ്മുടെ കായലിൽ പതിക്കുകയാണല്ലോ, എന്നിട്ട് അവിടെ നിന്ന് ഒഴുകി നേരെ ഇങ്ങോട്ടേക്ക് കടലിലേക്ക് വരാണല്ലോ. അപ്പൊ അതൊക്കെ ഒരു സയന്റിഫിക് ആയിട്ട് CMFRA യുടെ ഒരു സ്റ്റഡിയിൽ അവർ ആ റീസൺ പറയുന്നുണ്ട്.

കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം സാഗര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു

കളികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകിലെ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Yes, today is June 8th World Ocean Day. Appo kadalinte kaanapurangale kurichu samsarikkan nammude koodi ullathu lokaprashastha samudra gaveshakanum School of Marine Science KISATinte former directorumaya Dr. Muhammad Kattayanu. Appo sir, lokathile ettavum apagadam pidicha samudrangalil onnaanu ee Atlantic, North Atlantic ennu parayanalle. അത് എന്തുകൊണ്ടാണ്?
3: കടല് ബേസിക്കലി കടല് ഒരു ഞാൻ കടലിൽ പോണ ആൾക്കാരെ വളരെ എനിക്ക് ഞാൻ വളരെ റെസ്പെക്റ്റോടുകൂടിയും ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ധീരന്മാരാണെന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ആളാണ്. ഞാൻ കടലിൽ പോയിട്ടുണ്ട് പല ക്രൂയിസിൽ. ഞാൻ നമ്മളുടെ ഇവിടെ തന്നെ 10-21 ദിവസമുള്ള ക്രൂയിസിൽ പോയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ പലപ്പോഴും പോയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കൺട്രി ബോട്ടിൽ ഞാൻ അകത്തി നിന്ന് ബംഗാളത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഫിജിയുടെ സൈഡില് ക്രോസ് ചെയ്തിട്ടുണ്ട്. ന്യൂസിലൻഡിലെ സൈഡിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. ജപ്പാനിൽ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കടലിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തിരകളും വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോഴുള്ള ഒരു ആട്ടമൊക്കെ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടിലാണ്. ശരിക്കും ഡിഫിക്കൽട്ട് ആണ്. അതിനകത്ത് നമ്മുടെ സ്റ്റെബിലിറ്റി ഒക്കെ നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കും. നല്ല പ്രശ്നങ്ങളും മൂവ് ചെയ്തൊന്നിരിക്കണേ കുഴപ്പമില്ല. നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഈ പറഞ്ഞ അതൊരു ഒരു പരിധി വരെ കുറച്ച് പെരിപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ബർമുഡാ ട്രയാംഗിളോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അവർക്ക് ഒരുപാട് സാധനങ്ങൾ മുങ്ങിപ്പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ സംഭവിച്ചു കാണാം. പക്ഷെ ഇപ്പൊ കറന്റ് അങ്ങനെ സ്പെസിഫിക് ആയ

0: റിസ്ക് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് പേര് എന്നാ കടലിൽ മുങ്ങി പോകാറൊന്നുമില്ല. അതെല്ലാം ഓന്നൊരു ധൈര്യം, ഭയങ്കര ധൈര്യശാലികൾ
1: തന്നെയാണ്.
0: എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റിയലി റിസ്ക്
1: ആണ്. സാർ, അതുപോലെ ഭൂമിയിലെ ഏറ്റവും ഏകാന്തമായ സ്ഥലം എന്ന് വിശേഷിപ്പിക്കുന്ന പോയിന്റ് നിമോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്.
0: പോയിന്റ് നിമോ,
1: അപ്പൊ അവിടെയുള്ള ഒരാൾക്ക് കരയിലുള്ള മനുഷ്യരേക്കാൾ അടുപ്പം സ്പേസിലുള്ള ആസ്ട്രോനോട്സിനോടാണെന്ന് പറയുന്നത് ശരിയാണോ? ശാസ്ത്രീയമായിട്ട് അത്രയ്ക്ക് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണോ ഈ സമുദ്രത്തിലെ ഈ ഒരു പോയിന്റ് നിമോ എന്ന് പറയുന്നത്?
0: അത് എനിക്ക് എനിക്ക് തോന്നണില്ല. ബിക്കോസ് എന്തറിയുമോ, ഈ ഭൂമിയുടെ നമ്മൾ കരയിൽ ജീവിക്കുന്നു, അപ്പുറത്ത് കടലുണ്ട്. ഈ കടലും കരയും എല്ലാം നമ്മുടെ ഗ്രാവിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ വെള്ളമൊക്കെ ഇറങ്ങി വെള്ളമൊന്നും എങ്ങോട്ടും ചാടിപ്പോകുന്നില്ല, നമ്മൾ എങ്ങോട്ടേക്കും പറഞ്ഞു പോകണം. നമ്മളൊക്കെ ഗ്രാവിറ്റിയിൽ ഇങ്ങനെ സർഫസിൽ റൂട്ടഡ് ആണ്. ശരിക്കും നമ്മളിപ്പോ മുകളിലോട്ട് ചാടിയാലും താഴത്തോട്ട് തന്നെ വീഴും. ഒരു സെക്ടൻ നല്ല സർവേ സ്പേസിലോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും താഴത്തോട്ട് വീഴും. നിങ്ങൾ അത്രയും ഗ്രാവിറ്റി ഭൂമിക്ക് എന്ത് വലിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ വെള്ളത്തിന്റെ ഒരു വെള്ളത്തിന്റെ ഏതെങ്കിലും പോയിന്റ് അത് ഭയങ്കര ചാടിക്കിടന്ന് ഇങ്ങനെ പൊന്തി നിന്നിട്ട് അത് ക്ലോസ് ടു സ്പേസ് ആണെന്നോ ക്ലോസ് ടു മൂൺ ആണോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സയന്റിഫിക് ആയിട്ട് എനിക്ക് തോന്നണില്ല. ഐ റിയലി ഡോണ്ട് നോ. അങ്ങനത്തെ ഒരു അത്രയും ഒരു സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഐ തിങ്ക് ദർ ഈസ് നോട്ട് മച്ച് സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദി സീ ലെവൽ. അതായത് നമ്മളിപ്പോ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്യണം, നമ്മളിപ്പോ ഊട്ടിയിലൊക്കെ പോയണം, അപ്പൊ പറയും എബോവ് മീൻ സീ ലെവൽ 1500 feet, ഇല്ലെങ്കിൽ ദൊഡ്ഡപേട്ട 3300 feet ദൊഡ്ഡപേട്ട പീക്ക്, ഇല്ലെങ്കിൽ നമ്മൾ ആനമുളിയിലോട്ട് പോകണമെങ്കിൽ 2900 feet. ഐ എം നോട്ട് ജസ്റ്റ് ഗിവിംഗ് സം നമ്പേഴ്സ്. അപ്പോ മീൻ സീ ലെവൽ എന്ന് പറയും, മീൻ സീ ലെവൽ മനസ്സിലായില്ലേ? അപ്പൊ ഈ മീൻ സീ ലെവൽ എന്ന് പറയുന്നത് സീ ലെവലിന് ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു മീൻ സീ ലെവൽ ഇന്നതാണ്, ഒരു സെയിം ആണത്. അതിൽ നിന്ന് ഉള്ള ഹൈറ്റ് ആണ് ഈ പറയുന്നത്, മനസ്സിലായില്ലേ? ചില സ്ഥലത്ത് കടലിൽ ഇപ്പൊ നമ്മളെ വേലിയേറ്റം വരുന്നത് എസ്പെഷ്യലി നോർവീജിയൻ കോസ്റ്റിലൊക്കെ അവിടുത്തെ ഈ കടലിനടിത്തിട്ട് ഭയങ്കര കോണിക്കലാണ്. അപ്പൊ വെള്ളം കയറി വരുമ്പോൾ ഹൈറ്റൈഡൊക്കെ വരുമ്പോ വെള്ളം പൊന്തും, ചിലപ്പോ ഒരു 1.5-2 meters ഒക്കെ പെട്ടെന്ന് പൊന്തും, മനസ്സിലായ? അതേസമയം വലിയ പരന്ന് കിടക്കുന്ന അടിത്തട്ടുള്ള കടലുകളിൽ അതുപോലെ അതുപോലെ പൊന്തില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള വേരിയേഷൻസ് കടലിലെ വരുമ്പോ ഈ പറഞ്ഞ നിങ്ങൾ പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് അതുപോലത്തെ സ്ഥലങ്ങളിൽ പെട്ടതാണോ ആ സമയത്ത് അത് ക്ലോസറാണോ അത് ഞാൻ ചെയ്യായിരുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് മനുഷ്യൻ പൂർണ്ണമായിട്ട് കണ്ടെത്താത്ത മായാലോകമായ സമുദ്രത്തെ പറ്റി നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനോട് ചോദിച്ചറിയാനുണ്ട്. അപ്പോ ആരും എങ്ങ് പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഉണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്ന് ജൂൺ 8 ലോക സമുദ്ര ദിനമാണല്ലേ. സോ ഈ സമുദ്ര രഹസ്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്യാൻ നമ്മുടെ ഈ വേൾഡ് ഓഷൻ ഡേ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ലോക പ്രശസ്ത മറൈൻ റിസർച്ചറും സ്കൂൾ ഓഫ് മറൈൻ സയൻസ് ക്യുസാറ്റിന്റെ ഫോർമർ ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് കത്തിയാണ്. എല്ലാ മറൈൻ ഗവേഷകർക്കും ഒരു സൂപ്പർ ടെക്നോളജി ലഭിച്ചാല് നമ്മുടെ സമുദ്രത്തെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനായിരിക്കും ആദ്യം ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത്?
3: എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ സമുദ്രം ഭയങ്കര വാസ്റ്റ് ആണല്ലോ. സമുദ്രം വളരെ വാസ്റ്റ് ആണ്, നമ്മളുടെ കരയോട് ചേർന്ന് തന്നെ കിടക്കുകയാണ്. ഈ സമുദ്രത്തിന്റെ അടിയിൽ ഒരു ലിവിംഗ് സെറ്റപ്പ്, ടൗൺഷിപ്പ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രഷറൊക്കെ വേരിയേഷൻ ഒക്കെ ഓൾറേറ്റ് ചെയ്ത് നമ്മുടെ കുറെ ആൾക്കാർക്ക് ഇപ്പൊ സ്പേസിൽ പോണേനേക്കാൾ മുന്നേ വേണമെങ്കിൽ തൊട്ടടുത്ത് തന്നെയാണല്ലോ. അപ്പോ താമസിക്കാൻ പറ്റുമോ? കുറെ പോപ്പുലേഷൻ ഇഷ്യൂസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ. പിന്നെ വേറെ ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും ഒരു മെയിൻ ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റം കടല് തന്നെയാണ്. പിന്നെ വേറൊരു മെയിൻ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കടലിനെ എങ്ങനെ ഈ കരയിലുള്ള ഈ CO2 അബ്സോർബ് ചെയ്യാനായിട്ട് കടലിന്റെ സിസ്റ്റംസിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? കടലിലോട്ട് കാർബൺ ഡയോക്സൈഡ് ഒരുപാട് ലയിപ്പിച്ചുകൊണ്ട് കടലിന്റെ pH വേരിയേഷൻ വരാത്ത രീതിയിൽ ഈ ഒരു കാർബൺ ഡയോക്സൈഡ് സിങ്ക് ആയിട്ട് കടലിനെ മാറ്റാൻ പറ്റും. അങ്ങനത്തെ റിസർച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് എന്ന് വെച്ചാൽ കടൽ ഭയങ്കര വാസ്റ്റ് ആണല്ലോ. ഈ 2/3 കടലാണ് ഭൂമിയുടെ. അപ്പൊ കരയിലുള്ള കാർബൺ ഡയോക്സൈഡിന് എയറിലുള്ള കാർബൺ ഡയോക്സൈഡിലാണ് മെയിൻ ഹീറ്റിംഗ് നടക്കുന്നത്. അപ്പൊ ഈ വാർമിംഗ്, ഗ്ലോബൽ എയർ ടെമ്പറേച്ചർ ഇങ്ങനെ റൈസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഈ കാർബൺ ഡയോക്സൈഡിനെ എങ്ങനെ ഒരു കടലിനെ കൊണ്ട് അതിലോട്ട് കടലിലേക്ക് അതിനെ ലയിപ്പിച്ചെടുക്കാമോ വിത്തൗട്ട് മച്ച് വേരിയേഷൻ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ഓർഗാനിസംസ് ലിവിംഗ് ദയർ, വിത്തൗട്ട് അഫക്റ്റിംഗ് ദി pH, അതിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പർ ഞാൻ റീസെന്റ് ആയിട്ട് നേച്ചറിൽ വായിച്ചായിരുന്നു. വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗിന്റെ ഇഷ്യൂസ് കുറേ കൂടി എഫിഷ്യന്റ് ആയിട്ട് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ?

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 Nadinuppum Natalkuppum. Yes, today is June 8th World Ocean Day. Appo kadalinte kaanapurangale kurichu samsarikkan nammude koodi ullathu lokaprashastha samudra gaveshakanum School of Marine Science KISAT-inte former directorumaya ഡോക്ടർ മുഹമ്മദ് കത്തയാണ്. സർ, ഇപ്പൊ മറ്റൊരു കാര്യം, നമ്മൾ ഈ കടലിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റീസെന്റ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു കാര്യമാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഈ കുമ്പളങ്ങി നൈറ്റ് സിനിമയൊക്കെ ഉണ്ടല്ലോ, അതിനുശേഷം ഈ കവര് എല്ലാവർക്കും ഒരു വലിയ കൗതുകമാണ്. എന്തുകൊണ്ടാണ് ഈ കടൽ വെള്ളം രാത്രി ഇങ്ങനെ മാന്ത്രികമായിട്ട് തിളങ്ങുന്നത്? അതിന്റെ സയൻസ്
3: വളരെ ഇൻട്രസ്റ്റിംഗും ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണ്. ഞാനൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള സാധനമാണ്. എന്റെ നാട്ടില് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വൈഫിനായിലെല്ലാം താമസിക്കുന്നത്. എന്റെ സ്കൂൾ ഡേയ്സ് ഞാൻ മദ്രസയിലും പോയിരുന്നു. അപ്പൊ മദ്രസയിൽ ഈവനിങ് ആണ് ക്ലാസ്, വീക്ക് ഡേയ്സിൽ ഈവനിങ്, അതായത് മാഗ്രിബ് എന്ന് പറഞ്ഞൊരു നമസ്കാര സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 ക്ലാസ് തുടങ്ങുക മദ്രസയിലെ ക്ലാസ്. 8 മണിയാകുമ്പോഴേക്കും കഴിയും. അതേ നമ്മ വീട്ടിലോട്ട് പോകുമ്പോഴേക്കും അന്ന് ഇത്രയും ലൈറ്റ് ഒന്നുമില്ല, നാട്ടില് ലൈറ്റ് ഒന്നുമില്ല, ചെറിയ പഞ്ചായത്ത് വിളക്കുകളൊക്കെ ഉള്ളു തോടിന്റെ പക്കത്തേക്ക്. അപ്പൊ ഈ തോട്ടിലേക്ക് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, സമ്മറൊക്കെ ആകുമ്പോൾ നടക്കുമ്പോൾ തോട്ടിലോട്ട് കല്ലും മണ്ണൊക്കെ ജസ്റ്റ് വലിച്ചെറിയും രാത്രി. അപ്പൊ ഇങ്ങനെ തിളങ്ങും. അത് ഈ തിളങ്ങുന്നത് നത്തിങ് ബട്ട് ബയോലൂമിനസൻസ് എന്ന് പറഞ്ഞൊരു ഒരു ബയോകെമിക്കൽ റിയാക്ഷൻ ആണ്. അത് ലൂസിഫറൻ ലൂസിഫറേസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ഓക്സിജന്റെ പ്രസൻസിൽ ലൈറ്റ് എമിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ കല്ലും മണ്ണും ഒക്കെ വലിച്ചെറിയുമ്പോൾ എന്താ സംഭവിക്കുക, വെള്ളം ഇളകുമ്പോ വെള്ളം ഈ എയറിൽ ഓക്സിജനുമായിട്ട് മിക്സ് ആവും, മനസ്സിലായില്ലേ? അപ്പോഴാണ് ഈ ഇത് വരുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ അത്രയും കാണാറില്ല, കുമ്പളങ്ങിയിൽ കുറച്ച് ഉണ്ട് ഇപ്പോഴും. പക്ഷെ എന്നാലും അതിന്റെ ഒരു ഇത് ബേസിക്കലി ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ, ഫോട്ടോ ബാക്ടീരിയ എന്ന് പറയും, ഇല്ലെങ്കിൽ ചില ആൽഗേ, ഇതിനൊക്കെ ബയോലൂമിനസൻ കപ്പാസിറ്റി ഉണ്ട് ബാക്ടീരിയക്ക്. ഈ ബയോലൂമിനസൻ ബാക്ടീരിയയും ബയോലൂമിനസൻ ആൽഗയുമാണ് ഈ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ലിവിങ് ലൈറ്റ്, അതിന് ഓക്സിജൻ ആവശ്യമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു പങ്കായം കൊണ്ട് തുഴയാണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും ലൂമിനസൻസ്. നിങ്ങൾ ഞാനൊരു എക്സാമ്പിൾ, നിങ്ങൾ മിന്നാമിനങ്ങിന്റെ ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? വെരി സെയിം, മിന്നാമിനങ്ങി ഈസ് ഡൂയിങ് ബയോലൂമിനസൻസ്, ഇറ്റ് ഈസ് ഫയർഫ്ലൈ. അപ്പൊ അതേപോലെ തന്നെ കടലിലെ ജീവികൾക്കും, അല്ല സ്പെസിഫിക്കലി ലാർജ് ഓർഗാനിസത്തിന് കപ്പാസിറ്റി കുറവാണ്. ലാർജ് ഓർഗാനിസംസിന്റെ അകത്ത് തിളങ്ങുന്നത് ബിക്കോസ് അത് സിംബയോട്ടിക് ആയിട്ട് ഈ ചെറിയ ബാക്ടീരിയ ആയിട്ടും മറ്റു ലൂമിനസെന്റ് ആയിട്ടുള്ള ആൽഗൽ ഫോംസും ഒക്കെ ആയിട്ടുള്ള ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ അവര് വലിയ ജീവിയുടെ ബോഡിയിലും അവിടെയൊക്കെ ലോഡ്ജ് ചെയ്തിട്ട് അവരെ കൊണ്ടാണ് ലൈറ്റ് എമിറ്റ് ചെയ്യിക്കുന്നത്, മനസ്സിലായില്ലേ? നോട്ട് ദേ ആർ ഡൂയിങ് ഇറ്റ്. അപ്പോ ഇപ്പോഴാ എല്ലാ സ്ഥലത്തും ഭയങ്കര ലൈറ്റ് ആണ്, പഞ്ചായത്തിന്റെ അകത്തും നമ്മുടെ വീടുകളില് വഴികളില് ഒക്കെ ലൈറ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ ഇതിന്റെ ഈ പ്രതിഭാസമൊക്കെ വെള്ളത്തിൽ കാണുന്നതും കുറവാണ്. മുമ്പത്തെ അത്രയും ആ ജീവികൾ, ആ ജീവജാലങ്ങൾ സലാമിറ്റിയിലുള്ള എൻവയറോൺമെന്റൽ വേരിയേഷൻ ഉള്ളതുകൊണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് ഇപ്പോഴും അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബിക്കോസ് പക്ഷെ നമ്മൾ രാത്രിയാക്കി ഇപ്പൊ പോയാലും അത്രയൊന്നും കാണാറില്ല, മുമ്പ് ഇഷ്ടം പോലെ കാണാറുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സിമ്പിൾ ഫിനോമിനൻ ആണ്, ബയോലൂമിനിസൻസ് എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ ആണ്. അത് അതിനകത്ത് ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്ന് പറഞ്ഞാൽ ഈ ബയോലൂമിനിസൻസിന് ചൂടില്ല. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യന്റ് ഫോം ഓഫ് ലൈറ്റ്. അതായത് ലൈറ്റ് മാത്രമേ ഉള്ളൂ അവിടെ. നിങ്ങളിപ്പോ ഒരു LED വാങ്ങിച്ചിട്ടാലും CFL വാങ്ങിച്ചിട്ടാലും എന്തായാലും അതിനൊരു ചെറിയ ചൂടുണ്ടാവും, ഇല്ലേ? ഒരു ഇൻകാൻഡസന്റ് ബൾബാണെങ്കിൽ ഭയങ്കര ചൂടാണ്, പഴയ ടൈപ്പ് ബൾബാണെങ്കിൽ നമുക്ക് തൊടാൻ പറ്റില്ല, അത് കൊള്ളും, അത്ര ചൂടാണ്. പക്ഷെ ബയോലൂമിനിസൻ ലൈറ്റ് ജസ്റ്റ് ലൈറ്റ് അലോൺ, ഒരു നോ വേസ്റ്റേജ് ഓഫ് എനർജിയാണ്, മനസ്സിലായില്ലേ? മറ്റേതിന്റെ അകത്തൊക്കെ ഇപ്പൊ നമ്മൾ LED ഇടുമ്പോഴും മറ്റേ ഇടുമ്പോഴും നമുക്ക് ലൈറ്റ് മാത്രം മതി, പക്ഷെ ദേർ ഈസ് ആൻ എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ബയോലൂമിനിസൻസ്.
2: ഓക്കെ, അപ്പൊ എന്തായാലും അതെനിക്ക് കാണാൻ അധികം ഭാഗ്യം കിട്ടിയിട്ടില്ല. ചെറിയ രീതിയിൽ നമ്മുടെ കൊല്ലത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് വന്നെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീല് കണ്ടു. അപ്പൊ അങ്ങനെ
3: അങ്ങനെ
2: ഓക്കെ, അപ്പൊ എന്തായാലും എന്തെങ്കിലും കാണുമെന്ന പ്രതീക്ഷയില് ആഗ്രഹത്തിൽ
3: പോയിക്കൊണ്ടിരിക്കുകയാണ്.
2: ഓക്കെ, ശരി ശരി, അടിപൊളി.
4: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: അരവിന്ദേ ആഘോഷം.
1: Yes, once again we are back on loudspeaker with me, RJ Srishant, on Ashraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, അപ്പൊ ഇന്ന് ജൂൺ 8 ലോക സമുദ്ര ദിനമാണല്ലേ. സോ ഈ സമുദ്ര രഹസ്യങ്ങളെ പറ്റി ഇന്ന് അൺലോക്ക് ചെയ്യാൻ നമ്മുടെ ഈ വേൾഡ് ഓഷൻ ഡേ സ്പെഷ്യൽ ഇന്റർവ്യൂവിൽ ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ലോക പ്രശസ്ത മറൈൻ റിസർച്ചറും സ്കൂൾ ഓഫ് മറൈൻ സയൻസ് ക്യുസാറ്റിന്റെ ഫോർമർ ഡയറക്ടറുമായ ഡോക്ടർ മുഹമ്മദ് ഖത്തയാണ്. ഓക്കെ സർ, അപ്പൊ ഫൈനലായിട്ട് എന്താണ് ഈ ഓഷൻ ഡേയിൽ കേട്ടോണ്ടിരിക്കുന്ന ലിസണേഴ്സിനോട് സാറിന് പറയുന്നത്?
2: ഓക്കെ, വെരി ഗുഡ്. അതായത് നമ്മളിപ്പോ ഡെക്കേഡ് ഓഫ് ദി ഓഷ്യൻ എന്ന് പറയുന്ന സ്ഥാനത്ത് കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് 2021 തൊട്ട് 2030 വരെ നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഡെക്കേഡ് ഓഫ് ദി ഓഷ്യൻ എന്നാണ്. അതായത് സമുദ്രങ്ങളുടെ ദശകമായിട്ടാണ് സിംപ്ലി ബിക്കോസ് സമുദ്രം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ സമുദ്രത്തിന് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പൊല്യൂഷനും ഓയിൽ പൊല്യൂഷനുമാണ്. ഓയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇറാൻ ഇവരുള്ള വാറിൽ സപ്പോസ് ഒരു 4 മേജർ ടാങ്കർ പൊട്ടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അവിടെ സ്പ്രെഡ് ചെയ്യുന്ന ഓയിൽ വിൽ കിൽ സോ മച്ച് ഓഫ് ലൈഫ്. അതുപോലെ നമ്മൾ പ്ലാസ്റ്റിക് കരയിൽ യൂസ് ചെയ്യുമ്പോൾ കരയിൽ യൂസ് ചെയ്യുന്ന സാധനമൊക്കെ അൾട്ടിമേറ്റ് ആയിട്ട് എത്തണ കടലിലാണ്. അതുപോലെ തന്നെ ഗോസ് നെറ്റ് എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. ഫിഷിങ്ങിന് പോണ ആൾക്കാർ അവിടെ അവർ കടലിൽ ഉപേക്ഷിച്ച് പോലും മുറിച്ചിട്ട് ചിലവ് എടുക്കാൻ പറ്റാതെ വന്നാൽ മുറിച്ചിട്ട് കളയും. അപ്പോ ഇതെല്ലാം പ്ലാസ്റ്റിക് ഒരു എക്കോസിസ്റ്റം തന്നെയാണ് അവിടെ. പ്ലാസ്റ്റിക് സ്ഫിയർ എന്ന് പറയും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലാന്റിക്കില് GPGP എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അതായത് ഗ്രേറ്റ് പാസിഫിക് ഗാർബേജ് പാച്ച്. അപ്പൊ അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു 10,000 km ഡയല് ഈ സാധനം പ്ലാസ്റ്റിക് ഫ്ലോട്ടിംഗ് മറൈൻ ലിറ്റർ ആണ്. അപ്പൊ ഈ മറൈൻ ലിറ്റർ സാധനങ്ങൾ കട്ട് ചെയ്യുക, കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നത് കൊണ്ട് സമുദ്രത്തിലെ വെള്ളം അസിഡിക് ആയി മാറുന്നുണ്ട്. അത് നമ്മളുടെ കക്ക ഷെൽ ഫോമിങ് ആയുള്ള കോറൽ ആൽഗേ, കോറൽ പോളിപ്സ് ഇതിനൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പല മീനുകളുടെ നമ്പർ വല്ലാതെ കുറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഒരു പ്രകൃതി സൗഹാർദ്ദമായിട്ട് ജീവിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കരയിൽ ജീവിച്ചാൽ മതി. കരയിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ചാൽ നമ്മുടെ കടലും നന്നായിരിക്കും. അപ്പൊ കടലിന്റെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർവൈവലിന് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു അവയർനെസ്സോടുകൂടി നമ്മുടെ ആക്ടിവിറ്റീസ് നമ്മൾ മോഡുലേറ്റ് ചെയ്യണം. നമ്മുടെ കാർബൺ ഫുട് പ്രിന്റ് കുറയ്ക്കണം, നമ്മുടെ എൻവയറോൺമെന്റൽ ഫുട് പ്രിന്റ് കുറയ്ക്കണം. മീൻ പിടിക്കാൻ പോകുന്നവരാണെങ്കിൽ ചെറുമീനുകളെയൊക്കെ ഒരു റിപ്രൊഡക്റ്റീവ് സൈസിലുള്ളവരെ പിടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം. അതിന് ഇഷ്യൂ എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ പൂവർ ആയതുകൊണ്ട് അവർക്ക് അത് പറഞ്ഞ അതുപോലെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്റ്റിൽ ഗവൺമെന്റ് വിൽ ഇവോൾവ് സം സിസ്റ്റം, സം സപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ കടൽ ഉണ്ടെങ്കിലും കടൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്നാലേ കരയിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഡെക്കേഡ് ഓഫ് ദി ഓഷ്യന്റെ സ്ലോഗൻ തന്നെ ദി സയൻസ് വി നീഡ് ഫോർ ദി ഓഷ്യൻസ് വി വാണ്ട്. നമ്മൾ നന്നായിട്ടുള്ള സയൻസ് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഓഷ്യനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എവറിബഡി വിൽ ബി ബെനഫിറ്റഡ്. ആൾക്കാരെ ആസ്വാദ്യകരമായിട്ട് ഭൂമിയിൽ ജീവിക്കാൻ പറ്റും, സന്തോഷകരമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ വേൾഡ് ഓഷ്യൻ ഡേയിൽ അങ്ങനെ ഒരു പ്ലെഡ്ജ് എടുക്കുക. നമ്മള് കടപ്പുറത്ത് പോയാലും അവരുടെ സാധനങ്ങൾ വലിച്ചെറിയില്ലെന്നും റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ള ലിറ്റർ മാനേജ്മെന്റ് നമ്മൾ ചെയ്യുമെന്നും നമ്മൾക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഓഷ്യൻ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. നോക്കുക,
1: തീർച്ചയായിട്ടും. ഈ തിരക്കൊഴിച്ച സമയത്ത് നമ്മളോട് ഇത്ര നേരം സംസാരിച്ചതിനും ആൻഡ് ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി ഒരു വലിയ ടോപ്പിക് ഇത്രയും ചെറിയ സമയം കൊണ്ട് നമ്മളിലേക്ക് എത്തിച്ചതിനും താങ്ക് യു സോ മച്ച് സാർ.
2: മൈ പ്ലഷർ കേട്ടോ, വളരെ സന്തോഷം. നിങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വളരെ സന്തോഷം. അതായത് നമ്മളുടെ ഉദ്ദേശം സാധാരണക്കാരായ ആൾക്കാർക്കും കൂടി മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എല്ലാവരും കൂടി കളക്റ്റീവായിട്ട് ചെയ്താലേ നടക്കുള്ളൂ. എല്ലാവരും കളക്റ്റീവായിട്ട് ചെയ്താൽ എല്ലാ കാര്യവും നടക്കും. സോ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി കേട്ടോ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി. ദ ടൈം ഈസ് 4 o'clock.

ഗുഡ് ഈവനിങ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ്. ഇന്നത്തെ ഒരു തിങ്കളാഴ്ച ദിവസം ആശ്രയ പ്രീമിയർ ലീഗുമായിട്ട് കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും തിരക്കുകളൊക്കെ കഴിഞ്ഞ് പതുക്കെ വീട്ടിലേക്ക് മടങ്ങുന്ന ഒരു ടൈമാണല്ലേ. യാത്ര ചെയ്യുന്നവരും ജോലി കഴിഞ്ഞ് റിലാക്സ് ചെയ്യുന്നവരും വീട്ടിലിരുന്ന് ചായ കുടിക്കുന്നവരും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ പെടും. സോ എല്ലാവർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് വിഷയമാണ്. നിങ്ങളുടെ ഒരു ഈവനിങ് കുറച്ചുകൂടി മനോഹരമാക്കാനായിട്ട് ഇന്നൊരു കിടലൻ ഗെയിമുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ. ഗെയിം എന്താണെന്നുള്ളത് ഞാൻ ഓൺ ദ വേ പറയാം. ആൻഡ് ഈ ഒരു ഗെയിമിൽ മൺഡേ ടു ഫ്രൈഡേ വരെ ശരിയായിട്ട് ആൻസേഴ്സ് പറയുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ വെള്ളിയാഴ്ച നടക്കുന്ന ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കും. അന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ ഗിഫ്റ്റുകളൊക്കെ സ്വന്തമാക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കുക. ഓക്കെ, എന്തായാലും ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഈവനിങ് ഒന്ന് അടിപൊളി കളറാക്കാനായിട്ട് ലെറ്റ്സ് ലിസൺ ടു ബ്യൂട്ടിഫുൾ ട്രാക്സ് ഓൺ ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര, കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 14 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിന്റെ പേരാണ് ഗസ് ദ വോയ്സ്. അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും, ആ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഡിയോ ക്ലിപ്പ് ദാ ഇതാണ്.
4: ടെലിവിഷൻ സിനിമ എന്ന് പറയുന്ന വ്യത്യാസമൊന്നും ചിന്തിച്ചിട്ടേ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ കുങ്കുമപ്പൂ അഭിനയിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്തും കുങ്കുമ്പൂ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇവരുടെ പരീക്ഷയാണ്, എനിക്ക് എല്ലാ മാസവും 10 ദിവസം വരണം അതിനുവേണ്ടി. ചില സമയത്ത് നമുക്ക് ലോങ് ടേം ആകുമ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല. വീട്ടിലെ കാര്യങ്ങളുണ്ട്, സ്കൂൾസ് ഉണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകണ്ടേ.
3: യെസ്, ഇതാണ് ഓഡിയോ ക്ലിപ്പ്. ഈ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആരാണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലൂസ് അങ്ങോട്ട് പറയാം. ആളൊരു സീരിയൽ ആക്ട്രസ് ആണ്, ഫിലിം ആക്ട്രസ് ആണ്, ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു സിനിമ ഫ്രാഞ്ചൈസിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം. ഓഡിയോ ഇതാണ്.
4: ടെലിവിഷൻ സിനിമ എന്ന് പറയുന്ന വ്യത്യാസമൊന്നും ചിന്തിച്ചിട്ടേ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ കുങ്കുമപ്പൂ അഭിനയിച്ചിരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് പരീക്ഷയുടെ സമയത്തും കുങ്കുമ്പൂ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇവരുടെ പരീക്ഷയാണ്, എനിക്ക് എല്ലാ മാസവും 10 ദിവസം വരണം അതിനുവേണ്ടി. ചില സമയത്ത് നമുക്ക് ലോങ് ടേം ആകുമ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല. വീട്ടിലെ കാര്യങ്ങളുണ്ട്, സ്കൂൾസ് ഉണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകണ്ടേ.
3: ഓക്കെ, അപ്പൊ ഓഡിയോ ക്ലിപ്പ് കേട്ടല്ലോ. അപ്പൊ ആൻസേഴ്സ് പറയാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-9-0-0-9-0-0-9-0-0-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 4909090 ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഡ്രീംസ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ.

0: ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമല ഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: ടെലിവിഷൻ സിനിമ എന്ന് പറയുന്ന വ്യത്യാസമൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. 8-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ കുങ്കുമപ്പൂവ് അഭിനയിച്ചിരുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് 10-ാം ക്ലാസ്സിൽ പരീക്ഷയുടെ സമയത്തും കുങ്കുമപ്പൂ കഴിയുന്നുണ്ടായിരുന്നില്ല. കാര്യം ഇവരുടെ പരീക്ഷയാണ്. എനിക്ക് എല്ലാ മാസവും 10 ദിവസം വരണം അതിനു വേണ്ടി. ചില സമയത്ത് നമുക്ക് ലോങ് ടേം ആകുമ്പോൾ അത് പ്രാക്ടിക്കൽ ആവില്ല. വീട്ടിലെ കാര്യങ്ങളുണ്ട്, സ്കൂൾസ് ഉണ്ട്, എല്ലാം മാനേജ് ചെയ്ത് പോകണ്ടേ.
3: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ.
4: ഹലോ.
3: ഹലോ, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
4: വിദ്യ
3: ചേച്ചി. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
4: ഓക്കെ,
3: ആദ്യമായിട്ട് വിളിച്ചു കിട്ടിയല്ലേ.
4: അതെ.
3: വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് ഹസ്ബൻഡ്, അമ്മ, അച്ഛൻ, മക്കള് രണ്ടുപേരുണ്ട്.
3: എല്ലാരും സുഖമായിട്ടിരിക്കാണ്?
4: എല്ലാരും സുഖമായിട്ടിരിക്കുന്നു.
3: ചായയൊക്കെ കുടിച്ചോ?
4: ചായ എല്ലാം കുടിച്ചു.
3: കുടിച്ചു. റെഡി ആയിട്ടിരിക്കുവാണ് ആൻസർ പറയാനായിട്ട്?
4: അതെ, റെഡി ആണ്. ആശാ ശരത്ത്.
3: ആശാ ശരത്ത് ആണോ?
4: അതെ.
3: ഒരു മാറ്റവും ഇല്ല?
4: ഒരു മാറ്റവും ഇല്ല.
3: എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും?
4: വോയിസ് കേൾക്കുമ്പോ അറിയാം. പിന്നെ ഡാൻസർ കുങ്കുമപ്പൂവിൽ അഭിനയിച്ച ആക്ട്രസ്.
3: ഓക്കെ. കുങ്കുമപ്പൂവിൽ ഏത് ക്യാരക്ടർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നേ?
4: കുങ്കുമപ്പൂവില് ജയന്തി,
3: പ്രൊഫസർ ജയന്തി. കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്.
4: താങ്ക് യു.
3: ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്.
3: ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് വിദ്യ ചേച്ചിയായിരുന്നു. വിദ്യ ചേച്ചി കറക്റ്റ് ആയ ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആശാ ശരത്തിന്റെ വോയിസ് ആയിരുന്നു ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആശാ ശരത്. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആശാ ശരത്. ജെയ്സൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആശാ ശരത്. ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആശാ ശരത്. രതീഷ് ഏട്ടൻ, അഞ്ജന, മനീഷ് ഏട്ടൻ, ദീപു ഷേട്ടൻ, സൂസമ ചേച്ചി, ഷിമി ചേച്ചി, റിഷാദ്, മനു ആൻഡ് ഫൈനലി മണികണ്ഠൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ആശാ ശരത് എന്നുള്ളതാണ്. ആശാ ശരത് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു മുഖം എന്ന് പറയുന്നത് പ്രൊഫസർ ജയന്തി എന്നൊരു ക്യാരക്ടറാണല്ലേ. കുങ്കുമപ്പൂവ് എന്ന ആ ഒരു സീരിയലിലൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആശാ ശരത് കുറച്ച് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരുപാട് ടെലിവിഷൻ സീരിയൽസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ പെർഫോമൻസ് നടത്തിയത് ദൃശ്യം എന്ന സിനിമയിലെ ആ ഒരു ഗീതാ പ്രഭാകർ എന്നൊരു ക്യാരക്ടറായിരുന്നു അല്ലെ. ആ ഒരു ഫ്രാഞ്ചൈസിലെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് തന്നെ പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. മാത്രമല്ല ഫിലിം ആക്ട്രസ് മാത്രമല്ല, ക്ലാസിക്കൽ ഡാൻസറാണ്, മക്കള് ഡാൻസേഴ്സാണ്. അങ്ങനെ ഒരു സകലകല വല്ലപ്പ തന്നെയാണ് നമ്മുടെ ആശാ ശരത് എന്ന് തന്നെ പറയാം. മാത്രമല്ല ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം എന്ന സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് നമ്മുടെ ആശാ ശരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ദൃശ്യം എന്ന സിനിമയിലെ അഭിനയത്തിന് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്സിനുള്ള അവാർഡ് സ്വന്തമാക്കി. അനുരാഗ കരിക്കിൻ വെള്ളം എന്ന സിനിമയിലെ അഭിനയത്തിനും ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുള്ളൊരു ആക്ട്രസ് കൂടിയാണ് ആശാ ശരത്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇതാണ്
5: അപ്പൊ ഞാനിവിടെ ഷൂട്ടിംഗ് ഒറ്റപ്പാലം ഭാഗത്തായിരിക്കാം, അശ്വതി വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പൊ ഞാൻ വൈകുന്നേരം ഒറ്റപ്പാലത്ത് അവിടെ പോയി ചെറുതുരുത്തി ജംഗ്ഷനിൽ ഒരു ബൂത്ത് ഉണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാൻ മാത്രം രഹസ്യമായിട്ട് വിളിക്കുന്നുള്ള, പക്ഷെ ആ ചെറുതുരുത്തി ജംഗ്ഷനിലുള്ള അത്രയും കടയിലുള്ള ആൾക്കാർക്കും അവിടുത്തെ നാട്ടുകാർക്കും അറിയാം ഈ അത് പാർവതിനാൾ വിളിക്കാൻ പോണത്.
3: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പിന് ഞാൻ ക്ലൂ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടറാണ്, ഒരു ആന പ്രേമിയാണ്, കല്യാണം കഴിച്ചിരിക്കുന്നതും ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു സുന്ദരി ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-90-0-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. ഗജനി എന്ന മൂവിയിലൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: Once again, welcome back to APL with me, RJ Anamika. Studio clock ൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 43 മിനിറ്റ് ആയിരിക്കാണ്. ബ്രേക്കിനെ മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
3: അപ്പൊ ഞാനിവിടെ ഷൂട്ടിംഗ് ഒറ്റപ്പാലം ഭാഗത്തായിരിക്കാം, അശ്വതി വേറെ എവിടെയെങ്കിലും ആയിരിക്കാം. അപ്പൊ ഞാൻ വൈകുന്നേരം ഒറ്റപ്പാലത്ത് അവിടെ പോയി ചെറുതുരുത്തി ജംഗ്ഷനിൽ ഒരു ബൂത്ത് ഉണ്ട്. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇത് ഞാൻ മാത്രം രഹസ്യമായിട്ട് വിളിക്കുന്നുള്ള, പക്ഷെ ആ ചെറുതുരുത്തി ജംഗ്ഷനിലുള്ള അത്രയും കടയിലുള്ള ആൾക്കാർക്കും അവിടുത്തെ നാട്ടുകാർക്കും അറിയാം ഈ അത് പാർവതിനാൾ വിളിക്കാൻ പോണത്.
2: യെസ്, ഈ ഒരു ഓഡിയോ ക്ലിപ്പിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ച് കമന്റ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. മനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. രതീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. ജെയ്സൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. ആതിര മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. അതുപോലെ തന്നെ ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം. കീർത്തന, റിഷാദ്, അന്ന, പ്രദീപ്, മാളവിക, സോന എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജയറാം എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. ജയറാമിന്റെ വോയിസ് ക്ലിപ്പാണ് നമ്മൾ കേട്ടത് കേട്ടോ. ജയറാമിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടായിരുന്നു ഈ ഒരു മേഖലയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഫേസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് അപരനാണ് കേട്ടോ. ആ ഒരു സിനിമയിൽ ഒരു ലീഡിംഗ് ആയിട്ടുള്ള റോള് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് ഫാമിലി മൂവീസിലും അതുപോലെ തന്നെ കോമഡി മൂവീസിലും ഒക്കെ ഒരു നിറ സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ്. ഒരു കാലത്ത് യുവാക്കളുടെയൊക്കെ ഒരു ഹരമായിരുന്നു ജയറാം എന്ന് പറയുന്നത് അല്ലേ. അതിനുശേഷം ഒരുപാട് അവാർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ അങ്ങനെ ഒരുപാട് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സകലകലാ വല്ലഭൻ തന്നെയാണ് ജയറാം എന്ന് പറയുന്നത്. ആൻഡ് ജയറാമിന്റെ വൈഫിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പാർവതിയാണ്. ആൻഡ് മകനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് കാളിദാസ് ജയറാം. ജയറാമിന്റെ കൂടെ ഒരുമിച്ച് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
4: ഞാൻ ആൾക്കാരെ കൺട്രോൾ ചെയ്തു എന്നല്ല, ബട്ട് ഐ നോ ദാറ്റ് യു നോ ഇത് ഞാൻ നന്നായി ചെയ്താൽ ദ ഹോൾ ഷോ വിൽ ഗോ പ്രോപ്പർ ആയിട്ട് പോകും. ഞാൻ കൊളവാക്കി ആ ഹോൾ ഷോ കൊളവാകും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ മുകളിൽ. ഒരു രീതിയിൽ നോക്കിയാൽ അഫ്കോഴ്സ് നമ്മുടെ പുറകിൽ ക്രൂ ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. സോ ടെക്നിക്കലി യു നോ ഷോ ഡയറക്ടർ ഉണ്ടെങ്കിലും സ്റ്റേജിലെത്തിയാൽ ഇറ്റ് ഡസന്റ് മാറ്റർ.
2: യെസ്, ഇതാണ് വോയിസ്. ഈ ഒരു വ്യക്തിയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ MC ആങ്കറിംഗിലൂടെ വളരെയധികം പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആങ്കറിംഗിന് തന്നെ വേറൊരു തലത്തിലെത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ഒരുപാട് നല്ല നല്ല മനോഹരമായുള്ള സ്റ്റേജ് ഷോസ് കൈകാര്യം ചെയ്യുന്ന ഒരു ആങ്കറിംഗ് ആണ്, ഒരു ആങ്കറാണ്. അപ്പോൾ ആരാണെന്ന് മനസ്സിലായെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഇൻഡിപെൻഡൻസ്.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിം സെഗ്മെന്റിന്റെ പേരാണ് ഗസ് ദ വോയിസ്. ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും, ആ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നുള്ളത് ഗസ് ചെയ്ത് പറയാം. ബ്രേക്കിന് മുന്നേ ഞാൻ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
1: ഞാൻ ആൾക്കാരെ കൺട്രോൾ ചെയ്തു എന്നല്ല, ബട്ട് ഐ നോ ദാറ്റ് യു നോ ഇത് ഞാൻ നന്നായി ചെയ്താൽ ദ ഹോൾ ഷോ വിൽ ഗോ പ്രോപ്പർ ആയിട്ട് പോവും, ഞാൻ കൊളവാക്കി ആ ഹോൾ ഷോ കൊളവാകും. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ മുകളിൽ. ഒരു രീതിയിൽ നോക്കിയാൽ അഫ്കോഴ്സ് നമ്മുടെ പുറകിൽ ക്രൂ ഒക്കെ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളാണത് കൺട്രോൾ ചെയ്യണത്. സോ ടെക്നിക്കലി യുനോ ഷോ ഡയറക്ടർ ഉണ്ടെങ്കിലും സ്റ്റേജിലെത്തിയാൽ ഇറ്റ് ഡസന്റ് മാറ്റർ.
0: യെസ്, അപ്പൊ ഈ ഒരു ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം എത്തിയിട്ടുണ്ട്, നോക്കാം. ബിജി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. അതുപോലെ തന്നെ സൂസുമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. ഗീത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. രതീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. റെൻസു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു രഞ്ജിനി ഹരിദാസ്. അഞ്ജന, അർച്ചന ചേച്ചി, പ്രവീൺ, മണികണ്ഠൻ ചേട്ടൻ, ഷമി ചേച്ചി ആൻഡ് ഫൈനലി ദീപു ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രഞ്ജിനി ഹരിദാസ് എന്ന് തന്നെയാണ്. രഞ്ജിനി ഹരിദാസ് ഈസ് എ റൈറ്റ് ആൻസർ. രഞ്ജിനി ഹരിദാസിന്റെ വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത് കേട്ടോ. രഞ്ജിനി ഹരിദാസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആളൊരു ഇന്ത്യൻ സ്റ്റേജ് പ്രസന്റർ ആണ്, ടി വി ആങ്കർ ആണ്, മോഡലാണ്, ആക്ടറാണ്, ആക്ടിവിസ്റ്റ് ആണ്. അങ്ങനെ പല മേഖലകളിലും തന്റേതായിട്ടുള്ള ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള ഒരു ആക്ടറാണ്. ആൻഡ് രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒരു ഐക്കോണിക് ഷോ ആണ്, ഐഡിയ സ്റ്റാർ സിംഗർ. 2007 റിലീസ് ആയിട്ടുള്ള നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലെ ആ ഒരു പെർഫോമൻസിലൂടെയാണ് ആൾക്കാർ കൂടുതലും അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. തൻ്റെതായിട്ടുള്ള ഒരു ടോക്കിംഗ് സ്റ്റൈല്, പ്രസന്റേഷനൊക്കെ കൊണ്ട് ആൾക്കാരുടെ മനസ്സ് കീഴടക്കിയിട്ടുള്ള ഒരു ആൾ കൂടിയായിരുന്നു നമ്മുടെ രഞ്ജിനി ഹരിദാസ്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
2: എന്നാലും മണിസാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഫൈനൽ കട്ടിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇത്രയും വലിയൊരു ഇതിൽ അതൊരു ചാൻസ് ആയിരുന്നു. അത് ചിലപ്പോൾ വന്നിരുന്നെങ്കിൽ ഗ്രേറ്റ്, പക്ഷെ വന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. അപ്പത്തേക്ക് ധന, ലൈക്ക് എന്റെ ഡയറക്ടർ ധന വിളിച്ചിട്ട് എന്നെ വിളിച്ച്, ഞാൻ ദുബായിലായിരുന്നു ആ സമയത്ത്, എന്നെ വിളിച്ചാണ് ഐ ഹാവ് സം ബാഡ് ന്യൂസ്, അവർ കട്ട് ചെയ്തു, എനിക്ക് ഭയങ്കര അപ്സെറ്റാ എന്നൊക്കെ ഇങ്ങനെ അതിന് പുള്ളി പുള്ളിയുടെ ഇത് പറയായിരുന്നു.
0: യെസ്, ഇതാണ് വോയിസ്. ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പറയാനായിട്ടാണെങ്കിൽ ആളൊരു സിംഗറാണ്, ആക്ടറാണ്, ലോകം കണ്ട ഏറ്റവും വലിയൊരു ഗായകന്റെ മകനാണ് കൂടി. ഇതാണ് എനിക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്ലൂ എന്ന് പറയുന്നത്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-2919-0-0-0-4-2-9-1-9-0-0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0-0. രജനി മുരുകൻ എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഹൈറ്റ് പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, private bus stand ന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: എനിക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: എന്നാലും മണിസാറിനോട് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ്. അത് ഫൈനൽ കട്ടിൽ വന്നില്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ഇത്രയും വലിയൊരു ഇതിൽ അതൊരു ചാൻസ് ആയിരുന്നു. അത് ചിലപ്പോൾ വന്നിരുന്നെങ്കിൽ ഗ്രേറ്റ്, പക്ഷെ വന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. അപ്പത്തിച്ച ധന, ലൈക്ക് എന്റെ ഡയറക്ടർ ധന വിളിച്ചിട്ട് എന്നെ വിളിച്ച്, ഞാൻ ദുബായിലായിരുന്നു ആ സമയത്ത്, എന്നെ വിളിച്ചാണ് ഐ ഹാവ് സം ബാഡ് ന്യൂസ്, അവർ കട്ട് ചെയ്തു, എനിക്ക് ഭയങ്കര അപ്സെറ്റാ എന്നൊക്കെ ഇങ്ങനെ അതിന് പുള്ളി പുള്ളിയുടെ ഇത് പറയായിരുന്നു.
5: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിജയ് യേശുദാസ്, ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. മനോജ് കെ ജയൻ, ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. മനോജ് കെ ജയൻ, പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിജയ് യേശുദാസ്, ബിജി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിജയ് യേശുദാസ്, ഷമി ചേച്ചി, റിഷാദ്, മാളവിക, സനൂപ്, കീർത്തന ആൻഡ് ഫൈനലി അനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. വിജയ് യേശുദാസ് എന്ന് തന്നെയാണ്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് വിജയ് യേശുദാസ് ആണ് കേട്ടോ. നമ്മുടെ സാക്ഷാൽ ഗാനഗന്ധർവിന്റെ മകനാണ് വിജയ് യേശുദാസ്. അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ 2000 റിലീസായിട്ടുള്ള മില്ലിനിയം സ്റ്റാർസ് എന്ന സിനിമയിലൂടെയായിരുന്നു ഈ ഒരു സംഗീത ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് മലയാളത്തിലും തമിഴിലും ഒക്കെ ആയിട്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചൊരു ഗായകനാണ്. അറ്റ് ദ സെയിം ടൈം ആക്ടർ ആണ്. മാരി എന്ന സിനിമയിലെ വില്ലൻ ആയിട്ട് വന്ന് നമ്മളെയൊക്കെ ഒരുപാട് ഞെട്ടിച്ച ഒരു ആക്ടർ കൂടിയാണ് വിജയ് യേശുദാസ് എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. 5 ഫിലിംഫെയർ അവാർഡ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ സൈമ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗറിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു ഗായകൻ കൂടിയാണ് വിജയ് യേശുദാസ്. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, അടുത്ത ഒരു ചോദ്യം ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
6: 10th മാർക്ക് വന്നപ്പോഴത്തേക്കും ഇതുപോലെ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ട്. എനിക്ക് 9 A+ഉം ഒരു A ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, മോളെ ചാടി സയൻസ് എടുത്തോ, ഒന്നും നോക്കാനില്ല, ഇനി നമുക്ക് മാർക്കുള്ള സ്ഥിതിക്ക് സയൻസ് തന്നെ എടുക്കണം, +1 +2 സയൻസ് എടുക്കണം. പിന്നെ ഭയങ്കര സ്കോപ്പാണ്, പിന്നെ ഇത്ര മാർക്കുള്ളപ്പോൾ അങ്ങനെയാണല്ലോ പൊതുവെ എല്ലാവരും വീട്ടിൽ നിന്ന് പറയാം, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോയി സയൻസ് എടുത്തോളൂ.
5: യെസ്, ഇടയ്ക്കുള്ള ഒരു ചിരി കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഈ ഒരു വ്യക്തി ആരാണെന്നുള്ളത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ കുറച്ച് ക്ലൂസ് പറയാം. ആളൊരു റിയാലിറ്റി ഷോയിലെ ഹോസ്റ്റ് ആണ്, ആക്ട്രസ് ആണ്. നമ്മുടെ നാദൃശ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ പാത്തു എന്ന കഥാപാത്രമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലിടം നേടിയിട്ടുള്ളൊരു ആക്ട്രസ് ആണ്, ടി വി ഹോസ്റ്റ് ആണ്. അപ്പോൾ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവ് വിലേക്ക്. ടു ദനാമ്പൾ 0414-2919-0-0-0-0-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- 4 9 0 9 0.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: Once again, welcome back to APL with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ നേരത്തെ കേൾപ്പിച്ച ഓഡിയോ ഇതായിരുന്നു.
7: 10th മാർക്ക് വന്നപ്പോഴത്തേക്കും ഇതുപോലെ എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 9 A+ ഒരു A ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞു, മോളെ ചാടി സയൻസ് എടുത്തോ, ഒന്നും നോക്കാനില്ല, ഇനി നമുക്ക് മാർക്കുള്ള സ്ഥിതിക്ക് സയൻസ് തന്നെ എടുക്കണം, +1 +2 സയൻസ് എടുക്കണം, പിന്നെ ഭയങ്കര സ്കോപ്പാണ്, പിന്നെ ഇത്ര മാർക്കുള്ളപ്പോ അങ്ങനെയാണല്ലോ പൊതുവെ എല്ലാരും വീട്ടിൽ നിന്ന് പറയാം, നല്ല മാർക്ക് ഉണ്ടെങ്കിൽ പോയി സയൻസ് എടുത്തോളൂ.
6: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേട്ട വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. ദീപു ശേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. ബിജു ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മീനാക്ഷി. മനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നിഖില. ഷമി ചേച്ചി, പ്രവീൺ, മെൽവിൻ, അനുപ്രിയ, റിഷാദ് ആൻഡ് ഫൈനലി മനു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മീനാക്ഷി എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് മീനാക്ഷിയാണ് കേട്ടോ. മീനാക്ഷിയുടെ വോയിസ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. മീനാക്ഷിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അമർ അക്ബർ ആന്റണി എന്ന സിനിമയിലെ ആ ഒരു പാത്തു എന്ന കഥാപാത്രമാണല്ലോ. നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. പിന്നീട് ഒപ്പം എന്ന സിനിമയിലെ നന്ദിനിക്കുട്ടി എന്ന കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വന്നു. ഇപ്പോൾ TV ഹോസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. മാത്രമല്ല എൻ്റെ നാട്ടുകാരിയാണ്, കോട്ടയം ജില്ലക്കാരിയാണ്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഓഡിയോ ക്ലിപ്പിലേക്ക് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ഓഡിയോ ഇതാണ്.
8: പ്രേമിലുറങ്ങുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ ഒരു പ്രൊഡ്യൂസറിനെ പോയി കണ്ടിരുന്നു. അതും പെണ്ണം പറയാനാണെങ്കിൽ അവിടെയും ഉണ്ടിട്ടോ. ഞങ്ങൾ ഒരു 10-36 പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിനോ ചേട്ടൻ. അന്ന് ഡിനോ ചേട്ടൻ റൈറ്ററും ഞാൻ ഡയറക്ടറും ആയിരുന്നു. അപ്പൊ അന്നൊരു വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ റെഡിയാവും. സത്യം പറഞ്ഞത് 2 സ്ഥലത്ത് അഡ്വാൻസ് വരെ കിട്ടിയതാണ്.
6: യെസ്, ഇതാണ് വോയിസ്. ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ആളൊരു ആക്ടറാണ്, ഫിലിം എഡിറ്ററാണ്. മലയാളം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മനോഹരമായുള്ള സിനിമകൾക്ക് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു ആളാണ്. കൂടുതൽ പറയാനായിട്ടാണെങ്കിൽ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള, നമ്മുടെ നസ്ലിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയിൽ പ്രധാന കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മാത്രമല്ല നമ്മുടെ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്തൊരു സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ചെയ്ത ഒരു ക്യാരക്ടർ കൂടിയാണ്. മാത്രമല്ല ഹൃദയം എന്ന സിനിമയിലൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ടിംഗ് കരിയർ ഈ ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു സൂപ്പർ ഹിറ്റ് പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി മെയിൻ തേരാ ഹീറോ.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയും തരുന്ന ഭൂമിയുടെ നീല ശ്വാസകോശം, അതാണ് നമ്മുടെ സമുദ്രങ്ങൾ. ഇന്ന് ലോക സമുദ്രദിനം.

0: യെസ്, എങ്ങനെ വാഴ 2 മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ APL വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഓഡിയോ ഇതായിരുന്നു.
1: പ്രേമിൽ ഇറങ്ങുന്നതിന്റെ ഒരു 4 ദിവസം മുമ്പ് ഞങ്ങൾ ഒരു പ്രൊഡ്യൂസറിനെ പോയി കണ്ടിരുന്നു. അതും പെണ്ണം പറയാനാണെങ്കിൽ അവിടെയും ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു 10-36 പ്രൊഡ്യൂസറിന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിനോ ചേട്ടും. അന്ന് ഡിനോ ചേട്ടൻ റൈറ്റർ, ഞാൻ ഡയറക്ടറുമായിരുന്നു. അപ്പൊ അന്നൊരു വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ അത് ഇതുപോലെ ഇങ്ങനെ റെഡിയാവും. സത്യം പറഞ്ഞ രണ്ട് സ്ഥലത്ത് അഡ്വാൻസ് വരെ കിട്ടിയതാ.
0: യെസ്, ഈ ഒരു ഓഡിയോയിൽ കേൾക്കുന്ന വോയിസ് ആരുടേതാണ് എന്നതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. തങ്കമ്മിന്റെ ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സംഗീത്, മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സംഗീത്, ദേവിക, ദക്ഷ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. അർജുൻ അശോകൻ, അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സംഗീത്, ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സംഗീത് ആൻഡ് പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു. സംഗീത്, പ്രതാപ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വരുന്നത് സംഗീത് പ്രതാപ് ആണ്. അദ്ദേഹത്തിന്റെ വോയിസ് ആണ് നമ്മൾ കേട്ടത് കേട്ടോ. അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരു ഇന്ത്യൻ ആക്ടറാണ്, എഡിറ്ററാണ്. 2022 റിലീസ് ആയിട്ടുള്ള ഹൃദയം എന്ന സിനിമയിലൂടെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്ടിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ ക്യാരക്ടർ എന്ന് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ പ്രേമലു എന്ന സിനിമയിലെ അമൽ ഡേവിസ് എന്ന ആ ഒരു ക്യാരക്ടറായിരുന്നു. ഒരുപാട് ആൾക്കാർ ഏറ്റെടുത്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ നസ്ലിന്റെ ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ള മോളിവുഡ് ടൈംസിലും ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്ന ഒരു ആളാണ് സംഗീത് പ്രതാപ്. ആൻഡ് ലിറ്റിൽ മിസ് റൌത്തർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സിനിമയിലെ എഡിറ്റിംഗിന് അദ്ദേഹത്തിന് ബെസ്റ്റ് എഡിറ്റിനുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു ആൾ കൂടിയാണ് സംഗീത് പ്രതാപ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഇന്നത്തെ ഗെയിമിൽ കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് പറഞ്ഞ എല്ലാവരുടെയും പേരുകൾ നമ്മളിവിടെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും ഫ്രൈഡേ ആയിരിക്കും ഒരാൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അന്ന് വിന്നറാകുന്ന ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനം സ്വന്തമാക്കാം. സോ മസ്റ്റായിട്ടും എല്ലാവരും ഫ്രൈഡേ വരെ നമ്മുടെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 53 മിനിറ്റ് ആയിരിക്കാണ്. ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് നേർന്നുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആസ്ട്രേലിയ FM ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

നമസ്കാരം, വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ക്ലബ് വുഡ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്ലബ് വുഡുമായിട്ട് ദാ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതേം പോലെ തന്നെ RJ അനുഷയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു തിങ്കളാഴ്ച നമ്മളൊരു അട്ടിപ്പൊളി ക്രൈം ത്രില്ലർ മൂവിയുടെ സ്റ്റോറിയും വിശേഷവും ഒക്കെയാണ് കേട്ടറിയാനായിട്ട് പോകുന്നത്. ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, ഭാവന, തിലകൻ അതുപോലെ സായികുമാർ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 2006 റിലീസായ ചിത്രം, മലയാള ചിത്രമാണ് ചിന്താമണി കൊലകേസ്.

0: ദ വെറ്ററൻ എന്ന ഇംഗ്ലീഷ് ചെറുകഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. കുറ്റവാളികൾക്ക് വേണ്ടി കോടതിയിൽ കേസ് വാദിക്കുകയും അവരെ രക്ഷിച്ചതിനു ശേഷം മരണശിക്ഷ നൽകുകയും ചെയ്യുന്ന ലാൽ കൃഷ്ണ ബിരാഡിയാൽ എന്ന ഒരു അഭിഭാഷകന്റെ കഥയാണ് ആക്ച്വലി ഈ ഒരു സിനിമ പറയുന്നത്. ബട്ടർഫ്ലൈസ്, ജനാധിപത്യം, ക്രൈം ഫയൽ, സ്റ്റോപ്പ് വയലൻസ് എന്നീ ചിത്രങ്ങളുടെ തിരക്കഥ എഴുതിയ എ കെ സാജനാണ് ഈ ഒരു ചിത്രത്തിനും തിരക്കഥ എഴുതിയിരിക്കുന്നത്. വളരെ വ്യത്യസ്തമാർന്ന പ്രമേയം കൊണ്ടും അതുപോലെ തന്നെ നിഗൂഢത നിറഞ്ഞ കഥാപാത്ര പശ്ചാത്തലം കൊണ്ടും കൂടാതെ പശ്ചാത്തല സംഗീതം കൊണ്ടും ശ്രദ്ധേയമായ ചിത്രം ശരിക്കും പറഞ്ഞാൽ മികച്ച പ്രദർശന വിജയം ആ സമയത്ത് നേടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
1: ഗുരുഹത്യ പാപമല്ലേ, പാപം ചെയ്തവർ മരിക്കണം എങ്കിലേ കോസ്മിക് ബാലൻസ് തെറ്റാതിരിക്കും.
2: ഞാൻ കുറ്റക്കാരനല്ലെന്ന് കോടതിയിൽ സാർ തെളിയിച്ചാലേ?
1: അത് അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ, ഇത് ജഡ്ജ് ലാൽ കൃഷ്ണ. നീ ചെയ്ത കൃത്യം സത്യമാണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കാം.
3: എന്ത് പ്രാർത്ഥിക്കാൻ?
1: തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും. അസത്തോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് എന്നെ സത്യത്തിലേക്ക് നയിച്ചാലും. സത്യം നിന്റെ മുന്നിൽ കൊലക്കയർ നീട്ടി നിൽക്കുന്നു ഇസ്രാ ഖുറേഷി, ആ സത്യം നിനക്ക് വിധിക്കുന്നു. മരണവിധി എൽകെ.
0: ബൃഹദാരണ്യ കോപനിഷത്തിലെ അസത്തോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ എന്ന ശ്ലോകത്തോടെ ആരംഭിക്കുന്ന ഈ സിനിമയിലെ ഗാനവും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഷാജി കൈലാസ്, സുരേഷ് ഗോപി കൂട്ടുകെട്ടിന്റെ ദി ടൈഗർ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷമാണ് കേട്ടോ ചിന്താമണി കൊലക്കേസ് എന്ന ഈ ഒരു മൂവി റിലീസായത്. ഈ ചിത്രവും ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. റിലീസ് ചെയ്ത പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം 100 ദിവസത്തിൽ കൂടുതൽ പ്രദർശിപ്പിച്ച ഈ ഒരു സിനിമ എല്ലാം അവൻ സെയ്യൽ എന്ന പേരില് ഷാജി കൈലാസ് തന്നെ തമിഴിലേക്ക് റീമേക്ക് ചെയ്യുകയുണ്ടായി. ആർ കെ എന്ന നടനായിരുന്നു കേട്ടോ തമിഴിൽ ഈ ഒരു സിനിമയ്ക്ക് മുഖ്യവേഷം കൈകാര്യം ചെയ്തത്.
4: ആസൂത്രിതമായ കുറ്റകൃത്യങ്ങൾ പെരുകുന്നതിനോടൊപ്പം തന്നെ അത്തരം കുറ്റവാളികൾക്കെതിരെ അദൃശ്യമായ ഒരു ശക്തി ചലിച്ചു തുടങ്ങിയിരിക്കുന്നു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അത്തരം ഒരു തിരിച്ചടിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇസ്രാ ഖുറേഷിയുടെ മരണം എന്ന് സംശയിക്കുന്നു.
5: പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ വ്യക്തമായ കാര്യങ്ങൾ പറയാനാവൂ. ഒറ്റനോട്ടത്തിൽ കുത്തുകൊണ്ടാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതെ.
4: എക്സ്ക്യൂസ് മീ സാർ, ഇതൊരു കൊലപാതകമാണെന്ന് സാറിന് ഉറപ്പുണ്ട്?
5: ക്ലിയർ എവിഡൻസ് ഉണ്ട്, ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല.
0: മലയാളത്തിൽ സുരേഷ് ഗോപി ഒരു അഡ്വക്കേറ്റ് ആയിട്ടാണ് എത്തുന്നത്. ലാൽകൃഷ്ണ വിരാഡിയാർ എന്ന അഡ്വക്കേറ്റ് ആയിട്ട് ഭാവന ചിന്താമണി എന്ന ക്യാരക്ടർ നെയിമിലാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഭാവനയുടെ ഫാദറായിട്ട് തിലകൻ വീരമണി വാര്യർ എന്ന പേരിലും ഭീമൻ രഘു ഡേവിഡ് രാജരത്നം എന്ന പേരിലും ബാബുരാജ് ഇസ്രാ ഖുറേഷി എന്ന പേരിലും ബിജു മേനോൻ എസ് പി ജഗന്നിവാസൻ എന്ന പേരിലും കലാഭവൻ മണി സി ഐ അയ്യപ്പദാസ് ആയിട്ടും സായികുമാർ അഡ്വക്കേറ്റ് കണ്ണായി പരമേശ്വരനായിട്ടും അഭിനയിച്ച് തകർത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയിൽ. എനിക്ക്

യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ.

0: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനൂഷ. 2006 റിലീസായ സുരേഷ് ഗോപി മെയിൻ വേഷത്തിൽ നിറഞ്ഞാടിയ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. റസിയ എന്ന തന്റെ അധ്യാപികയെ നിസ്കാരപ്പായിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നു എന്ന കേസിൽ വിചാരണ നേരിടുന്ന ഇസ്ര ഖുറേഷി, അതായത് ബാബുരാജ് ആണ് ഈ ഒരു വേഷം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ കോടതി നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. തനിക്ക് വേണ്ടി കേസ് വാദിച്ച അഡ്വക്കേറ്റ് ലാൽ കൃഷ്ണ ബിരാഡിയാരോടൊപ്പം വിജയം ആഘോഷിക്കുവാൻ ഖുറേഷി എങ്ങനെ തീരുമാനിക്കുകയാണ്. ഖുറേഷിയുടെ ക്ഷണം സ്വീകരിച്ച് ആഗതനായ ലാൽകൃഷ്ണ തന്റെ ദൗത്യത്തെ കുറിച്ച് അയാളോട് പറയുകയാണ്. പ്രപഞ്ച നിയമം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ് തന്റെ ദൗത്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലാൽകൃഷ്ണ ഖുറേഷിയെ വധിക്കുന്നത്.
1: ഇസ്ഹാഖ് ഖുറേഷി താമസിക്കുന്ന ഫാം ഹൗസിൽ അയാൾ എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല, അവിടുത്തെ ജോലിക്കാർക്ക് പോലും. പക്ഷേ അന്ന് അവിടെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു.
2: ഇസ്ഹാഖ് ഖുറേഷിയുടെ മൊബൈലിൽ നിന്ന് ലാസ്റ്റ് കോൾ പോയത് ആർക്കായിരുന്നു?
1: അഡ്വക്കേറ്റ് ലാൽകൃഷ്ണ ആണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിപ്പ് കേജ് ചവിട്ടുകൊണ്ട് തറന്നിട്ടുണ്ട്.

0: കുറ്റകൃത്യനാണ് ജഗന്നിവാസൻ, അതായത് ബിജു മേനോൻ. വക്കീലിന്റെ കക്ഷികളെല്ലാം ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ജഗന്നിവാസൻ ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ലാൽകൃഷ്ണയാണ് എന്ന് സംശയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെയാണ് ഒരു കിലക്കേസുമായിട്ട് ബന്ധപ്പെട്ട മിർച്ചി ഗേൾസ് എന്ന വിളിപ്പേരുള്ള 9 പെൺകുട്ടികൾ ലാൽകൃഷ്ണയുടെ സഹായത്തിനായിട്ട് എത്തുന്നത്. അവരുടെ കോളേജിൽ പഠിക്കുന്ന ചിന്താമണി എന്ന നാട്ടിൻ പുറത്തുകാരിയായ പെൺകുട്ടി ദാരുണമായിട്ട് കൊല്ലപ്പെടുന്നു.
1: കൃഷ്ണ, ഇതോ പാരെ, അതൊരു തർപ്പണമാ?
2: അല്ല, ഊണിലും ഉറക്കത്തിലും ചിന്താമണിയുടെ അച്ഛൻ വീരമണി മാഷ് കണ്ടിരുന്ന കനവുകളുടെ കൂട്ടബലി.
1: കൃഷ്ണ, നമുക്ക് മിർച്ചി ഗേൾസോട് വക്കാലത്ത് വിട്ടണേ.
2: നീതി യാചിച്ച് മുന്നിൽ വരുന്നവർ കുറ്റവാളികളാണോ എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് നിയമജ്ഞനുമല്ല നിയമങ്ങളുമല്ല ന്യായാധിപൻ. ന്യായാധിപൻ കുറ്റം വിധിക്കുന്നതുവരെ അവർ കുറ്റാരോപിതർ മാത്രം. പക്ഷേ ഇവിടെയോ പ്രതികൾ 9 ബോൺ ക്രിമിനലുകൾ. സംഭവിച്ചതോ ലോകത്തെവിടെയും സംഭവിക്കാൻ പാടില്ലാത്ത ഡയബോളിക് ക്രൂവൽറ്റി. ചിന്താമണിയുടെ ചോരയിൽ നമ്മുടെ കക്ഷികളുടെ എല്ലാ വിരലുകളും പതിഞ്ഞുകിടപ്പുണ്ടല്ലേ.
1: സംശയം എന്താ? 100% കൺവിൻസിംഗ് ആയിട്ടുള്ള ചാർജ് ഷീറ്റ് ഇത്രയും കാലത്ത് എന്റെ വക്കീൽ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണ. അവറ്റകളെ കോടതിയിൽ എന്ത് പറഞ്ഞു ന്യായീകരിക്കാൻ പറ്റും നമുക്ക്?
0: ഈ ഗേൾസ് കൊലപ്പെടുത്തി എന്നതായിരുന്നു മിർച്ചി ഗേൾസിന്മേലുള്ള ആരോപണം. മിർച്ചി ഗേൾസിന് വേണ്ടിയിട്ട് കേസ് വാദിക്കാനായിട്ട് അങ്ങനെ ലാൽകൃഷ്ണ തയ്യാറാവുകയാണ്. അവർക്കെതിരെ ചിന്താമണിയുടെ അച്ഛൻ വീരമണി വാര്യരുടെ ഭാഗത്തു നിന്ന് വാദിക്കുന്നത് കണ്ണായി പരമേശ്വരൻ എന്ന പ്രഗത്ഭനായ വക്കീലാണ്. സായികുമാറാണ് ഈ ഒരു റോള് ചെയ്തിരിക്കുന്നത്. ഏറെ നേരത്തെ വിചാരണയ്ക്ക് ശേഷം മിർച്ചി ഗേൾസിനെ കോടതി നിരുപാധികം വിട്ടയക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിന്താമണിയുടെ കൊലപാതകയെ തേടി ലാൽകൃഷ്ണ നടത്തുന്ന രഹസ്യാന്വേഷണത്തിൽ പ്രതിയെ എങ്ങനെ കണ്ടെത്തുകയാണ്? അയാൾ തന്റെ സ്ഥിരം പാറ്റേൺ ഇവിടെയും യൂസ് ചെയ്യുകയാണ്. ആ കൊലപാതകയെ വധിക്കുന്നു. വേണ്ടത്ര തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജഗന്നിവാസന് ലാൽകൃഷ്ണയെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിന്താമണിക്ക് നീതി ലഭിച്ചുവെന്ന് ലാൽകൃഷ്ണ വീരമണി വാര്യരോട് പറയുന്നതോടെയാണ് ഈ ചിത്രം അവസാനിക്കുന്നത്.

0: விருப்பம்.
1: விஷால் ஆப்டிகல்ஸ், மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம்.
2: இங்கிலீஷ் மீடியம் ஆൻഡ് ലിറ്റിൽ ബഡ്സ് പ്ലേ സ്കൂളിലേക്ക് 2026-27 വർഷത്തിലേക്കുള്ള പ്ലേ സ്കൂൾ LKG UKG കൂടാതെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ലോട്ടസ് റോഡ്, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ് എം 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാരോട് നിർദ്ദേശിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസി. ഇറാനിൽ തുടരുന്ന ഇന്ത്യൻ പൌരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നും എംബസി നിർദ്ദേശിച്ചു. അതേസമയം ഒമാൻ തീരത്ത് 24 ഇന്ത്യൻ നാവികരുമായി സഞ്ചരിച്ച കപ്പലിന് തീപിടിച്ചതായും ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കുകപ്പലിലെ 3 വിദേശ ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഇത് സംബന്ധിച്ച ഉത്തരവ് ചൊവ്വാഴ്ച പുറത്തിറങ്ങും. രാജ്യം വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥകൾ ഉത്തരവിൽ ഉൾപ്പെടുത്തും. രണ്ടുപേരുടെ കാര്യത്തിൽ തോപ്പുംപടി മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് കൂടി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അനുമതി. ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കേരളത്തിൽ ഒരു വർഷത്തിലേറെയായി കഴിയുന്ന കപ്പലിലെ 7 ജീവനക്കാരാണ് സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അഷ്ടമുടി കായൽ വൃത്തിയുള്ളതാക്കുമെന്നും കായലും പരിസരങ്ങളും സന്ദർശിക്കവെ അദ്ദേഹം അറിയിച്ചു. ശുചീകരണം ഉറപ്പാക്കാൻ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളുകളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർ ബെസേലിയോ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് കഴിഞ്ഞ ദിവസം മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയത്. 200 വീടുകളിൽ സന്ദർശിച്ച് ബോധവൽക്കരണവും ആരോഗ്യ സർവേയും നടത്തി. രോഗലക്ഷണങ്ങളുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധന അയച്ചു. ഓപ്പറേഷൻ ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഹോട്ടൽ, കൂൾബാർ, റെസ്റ്റോറന്റ്, ജ്യൂസ് സ്റ്റാൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ 626 പരിശോധനകൾ നടന്നു. ന്യൂനതകൾ കണ്ടെത്തിയ 95 സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസ് നൽകി. വലിയ വീഴ്ചകൾ കണ്ടെത്തിയ 60 സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിനായി നോട്ടീസ് നൽകി. 259 സർവൈലൻസ് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു.
0: ഷിഗല്ല രോഗവ്യാപനം തടയുന്നതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയോജിത പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കുടിവെള്ള സ്രോതസ്സുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശ്രീ പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ സമഗ്രവും സ്വതന്ത്രവുമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസിന്റെ തുടർ നടപടികൾ മറ്റൊരു ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരും. മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി ചിലർ പരിശോധിച്ചിട്ടുണ്ടെന്ന് നേരത്തെ സിംഗിൾ ബെഞ്ച് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വി മുരളീധരൻ MLA കൈമാറി. ഷോളുകളും പൂച്ചെണ്ടുകളും ഉപഹാരമായി നൽകുന്നതിന് പകരം പുസ്തകങ്ങളും പേനകളും നൽകണമെന്ന ശ്രീ വി മുരളീധരന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പഠനോപകരണങ്ങൾ കൈമാറിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ 388 സ്കൂളുകളിലേക്കുള്ള അലോട്ട്മെന്റ് ലഭ്യമാണ്. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. വിശദാംശങ്ങളിലേക്ക്.
3: മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനനകാലം. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. തീരദേശത്തെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി 9 തീരദേശ ജില്ലകളിലായി 20 സ്വകാര്യ ബോട്ടുകൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇടുക്കി പീരുമേട് പാമ്പനാറ്റിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ 12 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തെരുവ് നായയെ കല്ലാറിൽ വച്ച് പിടികൂടി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ജനകീയ പ്രതിഷേധം. കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാതെ മൃതദേഹം ഏറ്റെടുക്കില്ലെന്ന് നാട്ടുകാർ അറിയിച്ചു. കാട്ടാന ആക്രമണങ്ങൾ ഏറെയുള്ള ഇടമാണ് ചിന്നക്കനാൽ. വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ അറിയിച്ചു. ഇടുക്കിയിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സംസ്ഥാനത്ത് ഏറ്റവും അധികം കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണ് മതികെട്ടാഞ്ചോല ദേശീയോദ്യാനത്തോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാലും ശാന്തൻപാറയും. വർഷങ്ങൾക്ക് മുമ്പ് ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് അരിക്കൊമ്പനെ നാട് കടത്തിയപ്പോൾ മറ്റ് ഒറ്റയാമാരെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുമെന്നും ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. എന്നാൽ ഇവയൊന്നും കൃത്യമായി നടപ്പായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നിലവിൽ RRT സംഘത്തിന് ആനകളെ തിരുത്താൻ ആവശ്യമായ ആയുധങ്ങളോ സൌകര്യങ്ങളോ ഇല്ലെന്ന ആക്ഷേപവും ശക്തമാണ്.
0: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ ദിനം പ്രതി രൂക്ഷമാകുമ്പോഴും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ മാറി ഭരിച്ച സർക്കാരുകൾ പരാജയപ്പെട്ടതായി ബിജെപി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ മാത്രം സംസ്ഥാനത്ത് 5 ജീവനുകളാണ് വന്യജീവി ആക്രമണത്തിൽ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രക്ഷേപണ രംഗത്ത് 90ാം വാർഷികം ആഘോഷിച്ച് ആകാശവാണി. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 90ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണി ദേവികുളം സ്പൈസ് FM ആഭിമുഖ്യത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ സാംസ്കാരിക പരിപാടി സംഘടിപ്പിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കാൻ ഇന്ത്യൻ പൌരന്മാർക്ക് കേന്ദ്ര സർക്കാരിന്റെ മുന്നറിയിപ്പ്. കൊച്ചി തീരത്ത് മുങ്ങിയ MSC എൽസാത്രി വിദേശ ചരക്കു കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകി കേരള ഹൈക്കോടതി. ഷിഗല്ല രോഗത്തിനെതിരെ സംസ്ഥാനത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വയനാട്ടിൽ 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. KSRTC ബസുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര 15 ആരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. തിരുത്തലുകൾക്ക് മറ്റന്നാൾ വരെ അവസരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90 സ്റ്റേ ട്യൂൺ.

0: Blackboard.
1: വെൽക്കം ബാക്ക് ടു ക്ലാബോർഡ് വിത്ത് മീ ആർജെ അനൂഷ. സുരേഷ് ഗോപി നിറഞ്ഞാടിയ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇങ്ങനെ ക്ലാബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിയമത്തിന്റെ കണ്ണിൽ കുറ്റവാളിയായവരെ കോടതിയിൽ വെച്ച് വാദിച്ച് വിജയിപ്പിക്കുകയും പിന്നീട് അവർക്ക് സ്വന്തം കൈകൊണ്ട് ശിക്ഷ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ സ്വഭാവമുള്ള വക്കീലിന്റെ കഥയാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലാൽ കൃഷ്ണ വിരടിയ
2: ജീവിക്കാൻ വേണ്ടി പറഞ്ഞില്ല, അറിയിച്ചില്ല, അറിയിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ദൈവം തന്ന നിധിയായിട്ട് ഞങ്ങള് അവളെ വളർത്തിയത്. ചിന്താമണി ഞങ്ങൾക്ക് എല്ലാമായിരുന്നു. മകളെ പോലായിരുന്നു.
1: ചിന്താമണി എന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കേസിൽ 9 പെൺകുട്ടികളെ രക്ഷിക്കാനാണ് ലാൽ കൃഷ്ണ ഈ കേസ് ഏറ്റെടുക്കുന്നത്. കഥയുടെ ക്ലൈമാക്സിൽ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു യഥാർത്ഥ സത്യം പുറത്തു വരികയാണ്. എല്ലാവരും വിചാരിച്ചതുപോലെ ആ 9 പെൺകുട്ടികളല്ല ചിന്താമണിയെ കൊലപ്പെടുത്തിയത്. യഥാർത്ഥ വില്ലൻ മറ്റാരുമല്ല, ആ മെഡിക്കൽ കോളേജിൽ തന്നെ അധ്യാപകനായിട്ടുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടുള്ള ഡേവിഡ് രാജ് ആയിരുന്നു. ചിന്താമണിയെ റാഗിങ്ങിനിരയാക്കിയ പെൺകുട്ടികൾ അവളെ അർത്ഥബോധാവസ്ഥയിൽ കാട്ടിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. എന്നാൽ ആ സമയത്ത് അവിടെ എത്തിയ ഡേവിഡ് രാജ് ചിന്താമണി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുകയും അവൾ എതിർത്തപ്പോൾ തന്നെ അവളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു. ഈ കുറ്റം മുഴുവൻ അദ്ദേഹം ആ പെൺകുട്ടികളുടെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു.
3: ഈ കൈകൊണ്ടല്ലേ നീ ചിന്താമണിയെ അശുദ്ധയാക്കിയത്? നിന്റെ ഈ കയ്യിൽ കിടന്ന് പിടഞ്ഞ് നിലവിളിച്ചു ചിന്താമണി. അപ്പോഴൊക്കെ അവൾ നിന്നോട് യാചിച്ചത് ജീവിതമല്ല പരമേശ്വര, ജീവനായിരുന്നു. നീ വിട്ടുകൊടുത്തോ? ഇല്ല, കൊന്നുകളഞ്ഞു നീ അവളെ. അത് പോരാഞ്ഞിട്ട് അവളുടെ വളർത്തച്ഛൻ ഒരു പാവം അധ്യാപകന് നീതി വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് കബളിപ്പിച്ചു.
1: കോടതിയിൽ ഈ പെൺകുട്ടികൾ നിരപരാധികളാണ് എന്ന് ലാൽകൃഷ്ണ അങ്ങനെ തെളിയിക്കുകയാണ്. എന്നാൽ യഥാർത്ഥ പ്രതിയായ ഡേവിഡ് രാജ് നിയമത്തിന്റെ ലൂം ഹോളുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ലാൽകൃഷ്ണ തന്റെ പതിവ് ശൈലി അങ്ങനെ പുറത്തെടുക്കുകയാണ്. നിയമത്തിന് ശിക്ഷിക്കാൻ കഴിയാത്ത ഡേവിഡ് രാജിനെ അദ്ദേഹം തനത് ശൈലിയിൽ തന്നെ വേട്ടയാടി പിടിച്ച് ശിക്ഷ നടപ്പാക്കുന്നതോടെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ ഉദ്വേഗത്തിന്റെ മുൾമുനയിൽ നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു കിഡിലൻ ക്ലൈമാക്സ് തന്നെയാണ് ഷാജി കൈലാസും എ കെ സാജനും ചേർന്നിട്ട് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ക്ലാബ് ബോർഡിലൂടെ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെ കേട്ട് നമ്മുടെ സമയം ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. So, keep on listening to Ashray from 90 Nadinoppam Nattarkoppam. It's me, RJ Anusha, signing off.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ പകുതിയും തരുന്ന ഭൂമിയുടെ നീല ശ്വാസകോശം, അതാണ് നമ്മുടെ സമുദ്രങ്ങൾ. ഇന്ന് ലോക സമുദ്ര ദിനം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഹായ്, ഗുഡ് ഈവനിങ്. ടേക്ക് എ ബ്രേക്ക് ആണ് കേൾക്കാനായിട്ട് പോകുന്നത് വിത്ത് മീ ജീവി. എന്തായാലും മഴ എത്തിയിട്ടുണ്ട് കേട്ടോ. ചൂടിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ ഇനി മഴയെ പേടിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. യെസ്, ഇന്നെന്തായാലും കുറച്ച് ഡെയിലി അപ്ഡേറ്റ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പശ്ചിമേഷ്യ യുദ്ധം ഒരുപാട് മേഖലകളെ പല രീതിയിൽ തകർത്തു. ശരിക്കും പറഞ്ഞാൽ പലരുടെയൊക്കെ ജോലി പോയി, അവര് തിരിച്ച് നാട്ടിലെത്തുക വരെ ചെയ്ത അവസ്ഥയുണ്ടായി. ഇതേ സംഘർഷം തന്നെ സൈക്കിൾ വിപണിയിലും ബാധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും സൈക്കിൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവരല്ല, സൈക്കിൾ വാങ്ങുന്നത് തന്നെ വളരെ റെയറാണ്. സൈക്കിൾ വിപണിയിൽ എങ്ങനെയാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം ബാധിച്ചത് എന്നുള്ളൊരു കാര്യം നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ടാവും. 3 മാസത്തിനിടെ 3 തവണകളായിട്ട് 550 രൂപ വരെ വില കൂടി എന്നുള്ളതാണ് പറയുന്നത്. സൈക്കിളിനെ സംബന്ധിച്ച് 550 രൂപ ഒരു വലിയ തുക തന്നെയാണ്. ഇത് 1200 രൂപ വരെ ആകുമെന്നാണ് കമ്പനികൾ പറയുന്നത്. അതായത് നിലവിലൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ ഇപ്പൊ കൊടുക്കുന്നതിനേക്കാളും 1200 രൂപ വരെ കൊടുക്കേണ്ടതായിട്ട് വരും. മുമ്പ് ഒറ്റ തവണയായിട്ടാണ് വില കൂട്ടിയിരുന്നത്. സ്പെയർ പാർട്സിനും വില ഉയർന്നിട്ടുണ്ട് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ അലങ്കരിക്കാനോ അല്ലെങ്കിൽ സൈക്കിളിന്റെ ചില സ്പെയറുകളൊക്കെ നമ്മൾ പൈസ കൂട്ടി വെച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈസ കൂട്ടി വെച്ച് സ്പെയർ പാർട്സുകളൊക്കെ വാങ്ങുന്ന കുട്ടികൾക്കാണ് ഈ ഒരു സംഭവം ഏറ്റവും കൂടുതൽ ഒരു അടിയായിട്ട് മാറാൻ പോകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തില് ലോകഭാഗങ്ങളുടെയും അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്, റബ്ബർ എന്നിവയുടെയൊക്കെ വില ഉയർന്നതാണ് സൈക്കിളിനെ ബാധിച്ചത്. ഇതൊക്കെ കൊണ്ടാണ് സൈക്കിൾ നിർമ്മിക്കുന്നതെന്ന് അറിയാലോ. പ്ലാസ്റ്റിക് ക്ഷാമം കാരണം ബ്രേക്ക് ലിവർ, മഡ്ഗാർഡ്, പെഡൽ, സീറ്റ്, അതുപോലെ തന്നെ ചെറിയ ബാസ്ക്കറ്റ് ഉള്ള സൈക്കിൾ ഉണ്ട്. അപ്പോൾ അവയുടെ ബാസ്ക്കറ്റിന്റെ നിർമ്മാണം ഒക്കെ കുറഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ടയർ ട്യൂബിന്റെ വില കൂടുകയും ചെയ്തു. ലോഹക്ഷാമം കാരണം ഗിയർ സൈക്കിളിന്റെ ഫ്രീ വീലും കിട്ടാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. ലുധിയാന കേന്ദ്രമായ സൈക്കിൾ കമ്പനികൾ മുഖ്യമായും ചട്ടക്കൂട് മാത്രമാണ് നിർമ്മിക്കാറ്. ഇതര ഭാഗങ്ങൾ മറ്റു കമ്പനികളിൽ നിന്ന് വാങ്ങി കൂട്ടിച്ചേർക്കുകയാണ് പതിവ്. ഇക്കുറി എന്തായാലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ സൈക്കിളിന് നല്ല മികച്ച വിൽപ്പന ഉണ്ടായി കേട്ടോ, വില കൂടിയെങ്കിലും. ഇത് പതിവാണെങ്കിലും മെയ് ആയപ്പോഴേക്കും വിൽപ്പന വീണ്ടും. ഇന്ധന വർധനവ് കാരണം പലരും സൈക്കിളിലേക്ക് മാറിയതാണ് കാരണമായത്. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സൈക്കിൾ ട്രെൻഡ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഏകദേശം 2035 ചിപ്പുകളിൽ പകുതിയും രാജ്യത്ത് തന്നെ നിർമ്മിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ 2035 വരെ നമ്മൾ അതിന് കാത്തിരിക്കണം. അടുത്ത 10 വർഷത്തിനകം ഇന്ത്യക്കാർക്ക് ആവശ്യമായിട്ടുള്ള അർദ്ധചാലകങ്ങളിൽ പകുതിയും നമ്മുടെ ആഭ്യന്തരമായ, അതായത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാമെന്നുള്ളത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. നിലവിലെ പദ്ധതി അനുസരിച്ചുള്ള ശേഷിയിൽ ഫാക്ടറികൾ സജ്ജമായാൽ 2035 വരെ നമ്മൾ ഇതിന് കാത്തിരിക്കണം. പക്ഷേ 35 പുറത്തെ രാജ്യത്തെ ആശ്രയിക്കാതെ ഏകദേശം പകുതിയോളം, അപ്പോഴും 50% മാത്രമേ ആകുന്നുള്ളൂ, 50% ചിപ്പുകൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 2029-30 സാമ്പത്തിക വർഷത്തോടെ $50,000 crore ഉൽപ്പാദനമാണ് ഈ മേഖലയിൽ നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത്. 2034-35 ഇത് ഏകദേശം $75,000 crore ആക്കാനും ലക്ഷ്യമിടുന്നുണ്ട് കേട്ടോ. ടാറ്റ ഗ്രൂപ്പ്, സിജി പവർ, കെയ്ൻസ് എന്നിവയുടേതായിട്ട് 3 സെമി കണ്ടക്ടർ ഫാക്ടറികളാണ് രാജ്യത്ത് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞത്. ദിവസവും ഇവിടെ 6.9 crore ചിപ്പുകളാണ് ഇവർ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് കണക്കുകൾ പറയുന്നത്. ദിവസവും 6.9 crore ചിപ്പുകൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ചിപ്പുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നതെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലേ. യെസ്, അപ്പോൾ 2035 ഈ മേഖലയിൽ മാത്രമല്ല പല കാര്യങ്ങളിലും തദ്ദേശമായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ടേക്ക് എ ബ്രേക്ക് വിത്ത് me GV. Keep on listening ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം ഇങ്ങനെ ലഹരി കേസുകളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഓരോ ദിവസങ്ങളിലും അതിന്റെ വാർത്തകൾ അപ്ഡേഷനായിട്ട് വരുന്നുണ്ട്. ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൗതുകം തോന്നാറുണ്ട് കേട്ടോ. അത്തരത്തിലൊന്നായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. കുക്കറിന്റെ വിസിലടിച്ചപ്പോൾ ലഹരിയുടെ മണം. ചോറിനൊപ്പം വെന്തത് നല്ല 100 ഗ്രാം കഞ്ചാവാണ്. ഈ മണം വെച്ചാണത്രേ പോലീസുകാർ ഇത് കണ്ടെത്തിയത്. അതാണ് ഏറ്റവും രസം. വീട്ടിലെത്തി കഞ്ചാവ് തപ്പിയിട്ടും സാധനം കിട്ടിയില്ല. കുക്കർ വിസിലടിച്ചതോടെ വീട്ടിലൊരു മണം അങ്ങ് പരന്നു. കഞ്ചാവ് തിരിച്ചറിഞ്ഞ് വീട്ടിലെത്തി ഒന്നും കിട്ടാതിരുന്ന പോലീസിന് തുമ്പായിട്ട് മാറിയത് ഈ മണമാണ്. കയ്യോടെ തന്നെ പ്രതിയെ പിടിക്കുകയും ചെയ്തു. കുന്നംകുളത്താണ് സംഭവം. ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ഈ പ്രതിയുടെ കൈവശം കഞ്ചാവുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയിട്ടാണ് പോലീസുകാർ അവിടേക്ക് എത്തുന്നത്. പക്ഷേ വീട് നന്നായിട്ട് പരിശോധിച്ചെങ്കിലും സാധനമൊന്നും കിട്ടിയില്ല. 2 മണിക്കൂറോളം സമയമാണ് അവരിങ്ങനെ വീട് മുഴുവനും അരിച്ചു പറക്കിയത്. എന്തായാലും പ്രതിയും വിചാരിച്ചു കാണും രക്ഷപ്പെട്ടുവെന്ന്. ഇതിനിടയിലാണ് അടുക്കളയിൽ കുക്കറിന്റെ വിസിലടിച്ചത്. ചോറ് വേവുന്ന മണത്തിന് പതിവില്ലാത്തൊരു ലഹരി മണം. പരിശോധിച്ചപ്പോൾ വെന്തുകൊണ്ടിരിക്കുന്നത് ചോറിനുള്ളിലെ ഒരു പൊതിയാണ്. അതിൽ 400 ഗ്രാം കഞ്ചാവും. പൊതി പൂർണ്ണമായിട്ടും ഉരുകിയിരുന്നില്ല. പോലീസ് വന്നതറിഞ്ഞ് പൊതി ചോറിൽ ഒളിപ്പിച്ചതാണ് പ്രതി. പക്ഷേ സംഗതി പാളി. എന്തായാലും കേരളത്തിലുടനീളം ഇങ്ങനെ ലഹരികള് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നടക്കുന്ന പല ഇൻസിഡന്റും ഇതുപോലെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെയും കിളി പോകും. ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് കുറേയേറെ ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറെ വിവാദങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടായി. എന്തായാലും ഈ ഒരു പൊതു സ്ഥലം മാറ്റം ഓൺലൈൻ വഴിയാക്കി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. സ്ഥലം മാറ്റത്തിൽ ഒട്ടേറെ പരാതികൾ ഉയർന്നതുകൊണ്ടാണ് ഹൈക്കോടതിയിലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലും ഒക്കെ കേസുകൾ കൂടുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. നല്ല കാര്യം. അതായത് അധ്യയന വർഷം സർക്കാർ നിശ്ചയിക്കുന്ന സമയക്രമം അനുസരിച്ചാകും സ്ഥലം മാറ്റം. ഒരു ജില്ലയിൽ 3 വർഷം തുടർച്ചയായി സേവനം അനുഷ്ഠിച്ചവരെ സ്ഥലം മാറ്റം എന്നുള്ള കാര്യം ഉറപ്പാണ്. 3 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടും ആ സ്കൂളിലേക്ക് വേറെ അപേക്ഷകരില്ലെങ്കിൽ നിലവിലുള്ള പ്രിൻസിപ്പളെ തുടരാൻ അനുവദിക്കുകയും ചെയ്യും. പക്ഷേ ഭരണപരമായ സൗകര്യാർത്ഥം സർക്കാരിന് ഇങ്ങനെയുള്ളവരെ സ്ഥലം മാറ്റാൻ അധികാരമുണ്ടായിരിക്കുമെന്നും ഈ മാനദണ്ഡത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തിലും നിലവിൽ ഓൺലൈൻ രീതിയാണ് ഉള്ളത്. പ്രിൻസിപ്പൽ സ്ഥലം മാറ്റം സാധാരണ രീതിയിൽ നടക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സ്ഥലം മാറ്റത്തെ ബാധിച്ചിരുന്നു. അധ്യാപകരുടെ ഏറെ കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് യാഥാർത്ഥ്യമായതെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ കൂടിയുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. പ്രിൻസിപ്പലായ എല്ലാവർക്കും ഓപ്പൺ തസ്തികയിൽ സ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കാനുള്ള അനുവാദമുണ്ട്. മലമ്പ്രദേശങ്ങളിലും ഉൾനാടുകളിലും ഒക്കെയുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്നവരുടെ 1 വർഷത്തെ സേവനം 1.5 വർഷമായിട്ട് പരിഗണിക്കുകയും ചെയ്യും. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം മാറാനുള്ള അപേക്ഷകൾ പരിഗണിക്കില്ല. അതായത് എന്റെ സുഹൃത്താണ് വേറൊരു സ്ഥലത്തുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്കും അദ്ദേഹം ഇങ്ങോട്ടും വരാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ പരിപാടിയൊന്നും നടക്കില്ല. ഹോം സ്റ്റേഷനിലേക്ക് സ്ഥലം മാറാൻ പുറത്ത് പ്രിൻസിപ്പൽ തസ്തികയിലെ സർവീസ് ദൈർഘ്യം കണക്കാക്കുകയും ചെയ്യും. ഹോം സ്റ്റേഷനിൽ പുറത്തുള്ള മറ്റു ജില്ലകളിലേക്ക് സർവീസ് സീനിയോറിറ്റിയാണ് മാനദണ്ഡം എന്ന് പറയുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെയുള്ള ശമ്പളരഹിത അവധിക്കാലം സീനിയോറിറ്റിയായിട്ട് കണക്കാക്കുകയുമില്ല. ഓൺലൈൻ വഴി അപേക്ഷിക്കാത്തവരെ സ്ഥലമാറ്റ നടപടികൾ പൂർത്തിയായ ശേഷമുള്ള ഒഴിവുകളിൽ നിർബന്ധിതമായിട്ട് മാറ്റുകയും ചെയ്യും. അങ്ങനെ കുറേയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൽ കുറെയൊക്കെ അധ്യാപകരെ സംബന്ധിച്ച് ഗുണം ചെയ്യുന്ന കാര്യമാണ്, കുറെയൊക്കെ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ബ്രേക്ക് വരുന്ന തരത്തിലാണ് കേട്ടോ. കൊള്ളാം. ഇപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. ഇനി ഞാൻ പറയുന്നത് ഒരു സാരി കഥയാണ്. യു എസിലെ വാഷിംഗ്ടണിലുള്ള സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ സാരി ഉടുത്തു നിൽക്കുന്ന ഒരു ബൊമ്മയുണ്ട്. അതിനടുത്ത് തൂക്കിയിട്ട് ഒരു നീല ഷർട്ടും കാണാം. ബഹിരാകാശത്ത് പോയ ആദ്യ അമേരിക്കൻ വനിതയായിട്ടുള്ള സാലി റൈഡ് അണിഞ്ഞ ടീഷർട്ടാണ് ഇത്. അടുത്തുള്ള സാരി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിലെ ശാസ്ത്രജ്ഞ നന്ദിനി ഹരിനാഥ് 2013 December 1 ഉടുത്തത്. അന്നായിരുന്നു ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായിട്ടുള്ള മംഗൾയാൻ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചൊവ്വയുടെ ത്തേക്ക് നീങ്ങിയത്. 2013 November 5 ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് നമ്മുടെ ഈ മംഗൾയാൻ വിക്ഷേപിച്ചത്. ആ ദൗത്യത്തിന്റെ മാസ് ഓർബിറ്റർ മിഷന്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് ഡയറക്ടറായിരുന്ന നന്ദിനി ഹരിനാഥാണ്. അനുരാധ ടി കെ, റിതു കരുതൽ എന്നിവരും നന്ദിനിക്കൊപ്പം റോക്കറ്റ് വനിതകളായിട്ട് മാറി. മംഗൾയാന്റെ വിജയക്കുതിപ്പ് കണ്ട് ISRO സാരി ഉടുത്ത ഒരു കൂട്ടം പെണ്ണുങ്ങൾ കൈയടിച്ച് ആനന്ദം കൊള്ളുന്നത് സ്മിത്സോണിയൽ മ്യൂസിയത്തിലെ ബഹിരാകാശ ചരിത്ര വസ്തുക്കളുടെ പരിപാലന ായിട്ടുള്ള മാർക്ക് ഷിൻഡർ കണ്ടു. 2020 ഷിൻഡർ നന്ദിനി ഹരിനാഥിന് ഒരു ഇമെയിൽ അയച്ചു. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യത്തെയും അതിന്റെ വിജയത്തിൽ നന്ദിനിയുടെ പങ്കിനെയും പ്രതിനിധാനം ചെയ്യുന്ന എന്തെങ്കിലും ഒരു വസ്തു സ്മിത്സോണിയൻ മ്യൂസിയത്തിലേക്ക് നൽകുന്നതിനെ കുറിച്ചുള്ള ഒരു കത്തായിരുന്നു കേട്ടോ ആ മെയിൽ. അവർ ചർച്ച ചെയ്ത് എന്തായാലും ഒരു തീരുമാനത്തിലെത്തി. മംഗൾയാൻ ഭൂമിയുടെ ഭ്രമണപഥം വിട്ട ദിനത്തിൽ നന്ദിനി ഉടുത്ത സാരി സ്മിത്സോണിയന് നൽകാം. അങ്ങനെ സാരിയും ബ്ലൗസും അവിടെ മ്യൂസിയത്തിലെത്തി. ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബേത്ത് നൈറ്റ് എന്ന കൺസർവേറ്റർ യൂട്യൂബ് നോക്കി സാരി ഉടുപ്പിക്കൽ പഠിച്ച് ഈ പറയുന്ന മ്യൂസിയത്തിലെ ബൊമ്മയെ നന്ദിനിയുടെ സാരി ഉടുപ്പിച്ചു. ഇന്ത്യയിലെ ബഹിരാകാശ ദൗത്യങ്ങളിലെ സ്ത്രീ ശക്തിയെ കുറിച്ച് ലോകത്തെ അറിയിക്കുന്ന പ്രതീകമായിട്ട് ആ സാരി മാറിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ ബഹിരാകാശ ദൗത്യവുമായി ബന്ധപ്പെട്ട് സ്മിത്സോണിയൻ ഇന്ത്യയിൽ നിന്ന് ശേഖരിച്ച ആദ്യ വസ്തുവാണ് നന്ദിനിയുടെ സാരി എന്ന് ഷിൻഡർ പറയുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ വനിതകളുടെ കരുത്ത് തെളിയിക്കുന്ന ആ സാരി ഇപ്പോൾ US വാഷിംഗ്ടണിലുള്ള സ്മിത്സോണിയൻ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിലാണുള്ളത്. ടേക്ക് എ ബ്രേക്ക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താം, സ്ലീപ്പർ കോച്ചുകളിലും ഇനി പുക വലിച്ചു കഴിഞ്ഞാല് വണ്ടി അവിടെ നിൽക്കും. യാത്രക്കിടയിലെ പുകവലിയും അതുമൂലമുള്ള തീപിടുത്തവും തടയുന്ന സംവിധാനം സ്ലീപ്പർ കോച്ചുകളിലേക്കും വ്യാപിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുകയാണ്. തീപിടുത്തം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം സാധാരണ കോച്ചുകളിലും അതിന്റെ ശൗചാലയങ്ങളിലും സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. പുകയുയർന്നാൽ സെൻസർ പ്രവർത്തിച്ച് വണ്ടി അവിടെ സ്റ്റോപ്പാകും. കാരണം ഈ അടുത്ത സമയത്ത് നമ്മൾ തീവണ്ടികളിൽ തീപിടിച്ച വാർത്തകളൊക്കെ കേട്ടതാണ്. രാജ്യത്ത് വന്ദേ ഭാരത് എക്സ്പ്രസിലെ ശൗചാലയങ്ങളിൽ മാത്രമാണ് ആദ്യം ഈ ഒരു FDS അതായത് ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഉണ്ടായിരുന്നത്. പിന്നീട് അത് AC കോച്ചിലും അതിന്റെ ശൗചാലയങ്ങളിലും വന്നു. പഴയ കോച്ചുകളിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സിസ്റ്റം വെക്കുന്നത്. ഇപ്പോഴുള്ള LHB നിർമ്മിത കോച്ചുകൾ പുറത്തിറക്കുന്നത് ഈ ഒരു സെൻസർ സംവിധാനവുമായിട്ടാണ്. പുകവലി ശീലമുള്ളവർ വണ്ടിക്കുള്ളിൽ അത് അടക്കി പിടിച്ചേ മതിയാകൂ, വേറൊരു ഓപ്ഷനുമില്ല. ഇല്ലെങ്കിൽ പിഴയ്ക്കൊപ്പം വണ്ടി വൈകലിനും അത് കാരണമാകും. വണ്ടിക്കുള്ളിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ആ കോച്ച് കണ്ടെത്തി പടർന്നിട്ടില്ല അല്ലെങ്കിൽ തീയില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രമേ വീണ്ടും വണ്ടി യാത്ര തുടരും. ഒന്ന് ആലോചിച്ച് നോക്കൂ, പുകവലിക്കുന്ന സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട് പുകവലി സ്റ്റോപ്പ് ചെയ്യണമെന്ന്. ഇനി ഒന്നുകൂടി എടുത്തു പറയുക, പ്രത്യേകിച്ച് ട്രെയിനിനുള്ളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മാത്രമല്ല അത് ബാധിക്കുന്നേ, എല്ലാവരെയും ബാധിക്കുന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുക, കൂടാതെ പിഴയും കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ടേക്ക് എ ബ്രേക്ക്. മഴക്കാലത്തും ചുട്ടുപൊള്ളുന്ന അവസ്ഥയെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗാന്ധിനഗർ IIT പഠനമാണ് ഈ കാര്യം പുറത്തുവിട്ടത്. വെല്ലുവിളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത ചൂടും ഈർപ്പവും നിറഞ്ഞ ഒരു കാലാവസ്ഥയാണ്. വേനലിൽ മാത്രമല്ല മഴക്കാലത്തും ഇനി ചൂടിനെ പേടിക്കണം എന്നുള്ളൊരവസ്ഥയാണ് നമ്മുടെ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലും വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മഴക്കാലത്തും സൂര്യാഘാത സാധ്യതയുണ്ടെന്നാണ് ഗാന്ധിനഗർ IIT നടത്തിയ പഠനം മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ അമിത ചൂടും ഈർപ്പവും നിറഞ്ഞ ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഇതിന് കാരണം. മഴക്കാലവും വേനലിന് സമാനമായ അപകടകാരിയായിട്ട് മാറുന്ന ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മുടെ രാജ്യം കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. 1979 മുതൽ 2021 വരെയുള്ള കാലാവസ്ഥാ വിവരങ്ങൾ വിശകലനം ചെയ്താണ് അവർ ഈ ഒരു പഠനം നടത്തിയത്. രാജ്യത്ത് അൺകോമ്പൻസിബിൾ ഹീറ്റ് സ്ട്രെസ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ വർദ്ധിച്ചതായിട്ട് ഈ പഠനങ്ങൾ കൃത്യമായിട്ടും പറയുന്നുണ്ട്. അമിത ചൂടും അന്തരീക്ഷത്തിലെ ഈർപ്പവും കാരണം മനുഷ്യ ശരീരത്തിന് സ്വയം തണുക്കാൻ സാധിക്കാതെ വരുന്ന അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. നിലവിൽ രാജ്യത്ത് വിസ്തൃതിയുടെ 8% പ്രദേശങ്ങളിലാണ് വേനൽക്കാലത്ത് ഹീറ്റ് സ്ട്രെസ് ബാധിക്കുന്നത്. മഴക്കാലത്ത് 1% മാത്രമായിട്ട് ഇത് മാറും. എന്നാൽ ആഗോളതാപനം രൂക്ഷമാകുന്നതോടെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്തെ ഹീറ്റ് സ്ട്രെസ് 58% പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനാണ് സാധ്യതയെന്ന് പറയുന്നുണ്ട്. സിന്ധു ഗംഗാ സമതലം, വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ, പടിഞ്ഞാറൻ തീരപ്രദേശം മേഖല എന്നിവിടങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഒരു സമാനമായിട്ടുള്ള പ്രതിഭാസത്തിന് പ്രധാനമായിട്ടും ഇരയാകാൻ പോകുന്നത്. മഴക്കാലത്ത് കൂടി ഉഷ്ണതരംഗം ഉണ്ടാകുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തെയും തൊഴിൽ ക്ഷമതയെയും ഒക്കെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മുന്നറിയിപ്പായിട്ട് നൽകുന്നുണ്ട്. അപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ സുഖമായിട്ട് തണുത്ത് വിറച്ച് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം എന്നുള്ളൊരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ അതും ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. മഴക്കാലത്തും ചൂടിന് സമാനമായിട്ടുള്ള ഒരു ഈർപ്പവും കാലാവസ്ഥയുമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. എന്തായാലും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: തമിഴ്നാട്ടിൽ ഒരു പുതിയ മാതൃക കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ചൂടിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മേൽക്കൂരയ്ക്ക് ഒരു ആവരണം നൽകുന്നു. കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇത്തരത്തിലൊരു സംവിധാനം വന്നോ എന്നുള്ളത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഓരോ വർഷവും വേനലിന്റെ തീവ്രത ഇങ്ങനെ കൂടി വരികയാണല്ലോ. അങ്ങനെ തീവ്രത കൂടുന്ന സാഹചര്യത്തിലാണ് ഈ കഠിനമായിട്ടുള്ള താപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി മേൽക്കൂരകൾക്ക് മീതെ പൂശാവുന്ന ഒരു ആവരണവുമായിട്ട് തമിഴ്നാട് കാലാവസ്ഥ വകുപ്പ് എത്തിയിരിക്കുന്നത്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഉറപ്പായിട്ടും ചൂട് കൂടുതൽ തന്നെയാണ്. കൂരകൾക്ക് മുകളിലെ താപനില 6 മുതൽ 8 ഡിഗ്രി സെൽഷ്യസും അതുവഴി മുറിക്കുള്ളിലെ ഉഷ്ണതോത് എന്ന് പറയുന്നത് 4 മുതൽ 5 ഡിഗ്രിയും കുറയ്ക്കാനുള്ള പെയിന്റ് പോലുള്ള ഒരു ആവരണമാണ് തയ്യാറാക്കുന്നത്. യു എൻ സഹായത്തോടെ ഗ്രീൻ ക്ലൈമറ്റ് എന്ന കമ്പനിയാണ് കേട്ടോ ഈ ഒരു ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പരിസ്ഥിതി ദിനത്തിലാണ് ഇതിന്റെ ആദ്യമായിട്ടുള്ള ഒരു ഘട്ടം പുറത്തിറക്കിയത്. ഒരു രാജ്യത്ത് ആദ്യ മാതൃകയാണ് ഇത്തരത്തിൽ കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കാനുള്ള ഒരു സംവിധാനമെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ പറയുകയുണ്ടായി. ആവരണത്തിന്റെ സൌരോർജ്ജ പ്രതിഫലന ഇൻഡെക്സ് 102 ആയതിനാൽ കടുത്ത വേനലിൽ പോലും ഉഷ്ണം ഒരു 30% വരെ ഇത് കുറയ്ക്കുമെന്നുള്ളതാണ്. ഇത് AC ഫാൻ ഉപയോഗം വഴിയുള്ള വൈദ്യുതി ചെലവ് 20% വരെ കുറയ്ക്കുമെന്നാണ് മറ്റൊരു വിലയിരുത്തൽ. കാരണം വീടിനുള്ളിൽ ചൂടില്ലെങ്കിൽ നമ്മൾ AC ഫാനും ഒന്നും ഉപയോഗിക്കില്ലല്ലോ. പക്ഷെ ഒരു തവണ ഇതൊരു മേൽക്കൂരയിലൊക്കെ ഈ ഒരു പെയിന്റ് പോലുള്ള മിശ്രിതം അപ്ലൈ ചെയ്യണമെങ്കിൽ എത്രത്തോളം ചെലവ് വരും എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിനി അറിയേണ്ടതായിട്ടുണ്ടല്ലേ. അതിന്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: വൈദ്യുതി കണക്ഷൻ സ്വന്തം പേരിലേക്ക് മാറ്റാൻ പലപ്പോഴും കെ എസ് ഇ ബിയിലൊക്കെ പോയി കയറി ഇറങ്ങുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഒന്നോ രണ്ടോ ദിവസം തന്നെ ഓഫീസുകളിൽ കയറി ഇറങ്ങുമ്പോൾ മടുപ്പം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കണക്ഷൻ സ്വന്തം പേരിലേക്ക് മാറ്റാൻ വേണ്ടി വന്നത് 24 വർഷമാണ്. എന്തായാലും 24 വർഷം കയറി ഇറങ്ങിയതിന്റെയും കാത്തിരുന്നതിന്റെയും പ്രതിഫലമായിട്ട് 4,50,000 രൂപ അദ്ദേഹത്തിന് നഷ്ടപരിഹാരവും ലഭിച്ചു. വാങ്ങിയ വീടിന്റെ വൈദ്യുതി കണക്ഷൻ സ്വന്തം പേരിലേക്ക് മാറ്റാൻ ഉടമയ്ക്ക് കാത്തിരിക്കേണ്ടി വന്ന വർഷമാണ് ഞാനീ പറഞ്ഞ 24 എന്ന അക്കം. തർക്കം വൈദ്യുതി ഓംബുഡ്സ്മാന്റെ അടുത്തെത്തിയപ്പോൾ പരാതിക്കാരന് 4,50,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഒരു വിധി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കൗതുകകരമായിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞത്. തമ്പനം പള്ളത്ത് റോഡിലെ റീതാപ്പി അന്തോണി 1998 വാങ്ങിയ വീടിന്റെ വൈദ്യുതി കണക്ഷൻ മാറ്റിക്കിട്ടാനാണ് അപേക്ഷ നൽകിയത്. ഉടമസ്ഥത മാറ്റുന്നതിനും സിംഗിൾ ഫേസ് കണക്ഷൻ 3 ഫേസ് ആക്കുന്നതിനുമായിട്ട് 1998 March 13 വൈദ്യുതി ബോർഡ് പാലാരിവട്ടം സെഷൻ ഓഫീസിൽ 9,200 രൂപ ഫീസ് അടച്ചു. 4 മാസത്തിന് ശേഷം 3 ഫേസ് കണക്ഷൻ അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഉടമസ്ഥാവകാശം മാറിയില്ല. സെക്യൂരിറ്റി ആയിട്ട് നൽകിയ 3,000 രൂപ അപേക്ഷകരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയതുമില്ല. വിവരാവകാശ നിയമപ്രകാരം ഇതിന് കാരണം തേടിയപ്പോൾ അപേക്ഷ കിട്ടിയിട്ടില്ലെന്നും സെക്യൂരിറ്റി തുക അടച്ചിട്ടില്ലെന്നും മറുപടി നൽകി. ഒടുവിൽ 2022 November 3 ഉടമാവകാശം മാറ്റി നൽകുകയും ചെയ്തു. എന്നിട്ടും സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് സംബന്ധിച്ച് തർക്കം തീർന്നില്ല. അതിങ്ങനെ 2022 ശേഷവും തുടർന്നു. ഒടുവിൽ 2023 February 4 സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് ആയിട്ട് 2,950 രൂപ വരവ് വെച്ചു. 50 രൂപയുടെ കുറവ് ചോദ്യം ചെയ്തപ്പോൾ 50 രൂപ 1998 തന്നെ അക്കൗണ്ടിൽ വരവ് വെച്ചു എന്ന് മറുപടിയും ലഭിച്ചു. ഇതേ തുടർന്നാണ് കേട്ടോ പരാതിക്കാരി ഓംബുഡ്സ്മാനെ സമീപിച്ചത്. ഉടമാവകാശം വൈകിപ്പിച്ച 8,987 ദിവസത്തേക്ക് പ്രതിദിനം 50 രൂപ വീതം നഷ്ടപരിഹാരം നൽകാനായിരുന്നു വിധി. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് അക്കൗണ്ടിൽ വരവ് വയ്ക്കാത്തതിന് 24 വർഷത്തേക്കും 18% പിഴപ്പലിശ നൽകാനും നിർദ്ദേശിച്ചു. മുൻഗണന ലഭിക്കാൻ ഫീസ് വാങ്ങിയിട്ട് മുൻഗണന നൽകാതിരുന്നതിനും പിഴപ്പലിശ നൽകാമെന്ന് ഓംബുഡ്സ്മാൻ നിർദ്ദേശിച്ചു. അങ്ങനെ എന്തായാലും ഈ ഒരു ചരിത്ര സംഭവത്തിന് 24 വർഷങ്ങൾക്ക് ശേഷം 4,50,000 രൂപ നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുകയാണ്. യെസ്, ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, രാത്രിയുടെ ഈ ഒരു സൈലൻസിൽ നമ്മൾ പലപ്പോഴും പലരെയും കുറിച്ച് ഓർക്കാറില്ലേ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ ഇല്ലാത്തവർ, അല്ലെങ്കിൽ നമ്മളറിയാതെ നമ്മിൽ നിന്നും അകന്നു പോയവർ, ഇതിലൊക്കെ എവിടെയെങ്കിലും ഒരു നഷ്ടബോധം നമുക്ക് തോന്നാറുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉണ്ടാവും. മനസ്സിലാക്കേണ്ട സമയത്ത് നമ്മളവരെ മനസ്സിലാക്കിയില്ല എന്നത്. ഒരാൾ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അവരുടെ വില നമുക്ക് പലപ്പോഴും അറിയില്ല. അവർ പറയുന്ന ചെറിയ ചെറിയ സങ്കടങ്ങൾ, അവർ കാണിക്കുന്ന കെയർ, ഇതൊന്നും നമ്മൾ അത്ര കാര്യമാക്കില്ല. പക്ഷേ അവർ നമ്മുടെ ലൈഫിൽ നിന്നും പടിയിറങ്ങി പോകുമ്പോഴായിരിക്കും അവർ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഒരുപാട് വൈകി കിട്ടുന്ന തിരിച്ചറിവുകൾക്ക് ഒരു ഗുണവുമില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. അതുകൊണ്ട് കൂടെയുള്ളവരെ അവർ കൂടെ ഉള്ളപ്പോൾ തന്നെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഐ ലവ് യു എന്ന് പറയുന്നതോ എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നതോ ഒന്നുമല്ല. അത് ഒരാളുടെ സൈലൻസ് മനസ്സിലാക്കുക എന്നതാണ്. നമ്മുടെ പാർട്ണർ ചിലപ്പോൾ പെട്ടെന്ന് സൈലൻ്റ് ആവും, അല്ലെങ്കിൽ ദേഷ്യപ്പെടും. നമ്മൾ ഉടനെ തിരിച്ച് ദേഷ്യപ്പെടുകയോ അവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യും. പക്ഷേ ആ ദേഷ്യത്തിന് പിന്നിൽ എന്തെങ്കിലും സങ്കടമുണ്ടോ? അവർക്ക് നമ്മിൽ നിന്ന് ഏതെങ്കിലും അറ്റൻഷൻ കുറഞ്ഞു പോയെന്ന് ചിന്തിക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുന്നത് വലിയ വലിയ തെറ്റുകൾ കൊണ്ടല്ല, ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വൈകുന്നത് കൊണ്ടാണ്. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അയ്യോ ഞാനത് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്നേഹിക്കുന്നവരെ അവരുടെ മൂഡ് മാറ്റങ്ങളിൽ, അവരുടെ മൗനങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയണം. അവിടെയാണ് പ്രണയം പൂർണ്ണമാവുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ആളുകളാണ്. ഓ, അവനോട് പോനാ, അവൾക്കെന്താ കുഴപ്പം എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും വിളിക്കാൻ ഒരാളുണ്ട് എന്ന ധൈര്യം. പക്ഷേ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മൾ അവരുടെ സങ്കടങ്ങൾ കാണാതെ പോവാറുണ്ട്. എപ്പോഴെങ്കിലും അവർ നമ്മെ വിളിക്കുമ്പോൾ ഞാൻ തിരക്കില്ല, പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ ഫോൺ വെക്കും. ചിലപ്പോൾ അവരെന്ന് വിളിച്ചത് അവരുടെ ഏറ്റവും വലിയൊരു സങ്കടം നമ്മളോട് പറയാനായിരിക്കും. ആ ഒരൊറ്റ നിമിഷത്തിൽ അവരെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അവർ നമ്മോട് അതൊരിക്കലും പറഞ്ഞു വരില്ല. സൗഹൃദങ്ങളിൽ ഈ ഗ്യാപ്പ് ഉണ്ടാവുന്നത് അങ്ങനെയാണ്. കൂടെ നിൽക്കുന്ന കൂട്ടുകാരെ അവരുടെ പ്രശ്നങ്ങളിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ നമ്മൾ ഏറ്റവും വൈകി മാത്രം മനസ്സിലാക്കുന്ന രണ്ട് പേരുണ്ട്, നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും. നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് അവർ പറയുന്നതൊക്കെ നമുക്ക് വലിയ ശല്യമായി തോന്നും. ഇവർക്ക് എന്തിൻ്റെ കേടാം, എപ്പോഴും ഇങ്ങനെ ഉപദേശമാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അവർ എന്തിനാണ് അങ്ങനെ പറയുന്നതെന്നും അവരുടെ ടെൻഷൻ എന്താണെന്നും നമ്മൾ അന്ന് മനസ്സിലാകില്ല. വർഷങ്ങൾ കഴിഞ്ഞ് നമ്മളൊരു അച്ഛനോ അമ്മയോ ആകുമ്പോഴായിരിക്കും അവർ അന്ന് പറഞ്ഞതിലെ ശരി നമ്മൾ തിരിച്ചറിയുക. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകി പോയിട്ടുണ്ടാവും. നമ്മളെല്ലാം മനസ്സിലാക്കി വരുമ്പോഴേക്കും ചിലപ്പോൾ അവരെ കെട്ടിപ്പിടിച്ച് ഒരു സോറി പറയാൻ പോലും അവർ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് അവരുടെ സ്നേഹവും അവർ കാണിച്ചു തന്ന വഴികളും അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പല നല്ല ബന്ധങ്ങളും അത് പ്രണയമായാലും സൗഹൃദമായാലും പെട്ടെന്ന് തകർന്നു പോകുന്നത് ഒരു ഈഗോ കാരണമാണ്. രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാലും അവനാദ്യം വന്ന് മിണ്ടട്ടെ, അല്ലെങ്കിൽ അവളാദ്യം സോറി പറയട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് മാറി നിൽക്കും. ശരിക്കും അവിടെ ഒരാൾ മറ്റൊരാളുടെ സാഹചര്യമൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പലപ്പോഴും. പക്ഷേ നമ്മുടെ ഈഗോ അതിനെ സമ്മതിക്കില്ല. ഞാൻ എന്തിന് താഴ്ന്നു കൊടുക്കണം എന്ന ചിന്തയിൽ നമ്മൾ അങ്ങനെ നിൽക്കും. ദിവസങ്ങൾ കഴിയുന്തോറും ആ അകലം കൂടിക്കൂടി വരും. ഒടുവിൽ ആ ബന്ധം തന്നെ ഇല്ലാതെയാകും. കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും, അന്ന് ഞാൻ അവനെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. പക്ഷേ അന്ന് അത് തോന്നിയിട്ട് കാര്യമില്ലല്ലോ. ഈഗോ മാറ്റിവെച്ച് പ്രിയപ്പെട്ടവരെ അവരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു കഴിവാണ്. കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനെ പറ്റി നമ്മൾ ഇത്രയും തന്നെ പറഞ്ഞു അല്ലേ? പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, നമ്മളെ നമ്മൾ തന്നെ മനസ്സിലാക്കുക എന്നത്. നമ്മളിൽ പലരും ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. നാട്ടുകാർ എന്ത് വിചാരിക്കും, വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ച് സ്വന്തം സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും നമ്മൾ പലപ്പോഴും മാറ്റിവെക്കും. എനിക്ക് എന്താണ് വേണ്ടത്, എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്താറില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ജീവിച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും എനിക്ക് എൻ്റേതായ ഒരു ജീവിതം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആ ഒരു സങ്കടം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് സമയമുള്ളപ്പോൾ തന്നെ സ്വന്തം മനസ്സിനെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കടന്നുപോയ ഒരു നിമിഷവും നമുക്കിനി തിരികെ കിട്ടില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയിക്കുമില്ല. അതുകൊണ്ട് പറയാനുള്ള സ്നേഹവും കൊടുക്കാനുള്ള കരുതലും ചോദിക്കാനുള്ള ക്ഷമയുമൊക്കെ അന്നേരം തന്നെ ചെയ്യുക. നാളെ ആവട്ടെ, നാളെ ഞാൻ അവനോട് സംസാരിക്കാം എന്ന് മാറ്റിവെക്കാതിരിക്കുക. ചിലപ്പോൾ ആ നാളേക്ക് വേണ്ടി അവർ കാത്തു നിന്നില്ല എന്ന് വരും. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നോക്കുക, അവരെ സ്നേഹിക്കുക, അവർ പറയാതെ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ജീവിതം വളരെ ചെറുതാണ്, അത് മനോഹരമാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമളവിൽ.